ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: ेदत उपयामगृहीतोऽसि विश्वेभ्यस्त्वा देवेभ्या एष तेयो निर्विश्वेभ्यस्त्वा देवेभ्यः इन्द्रामरुत्व इह पाहि सोमं यथा आशार्याते अपि वस्सु तस्य तव प्रणीति तव शूरशर्मन्नाविवासन्ति कवजस्सु यज्ञाः उपयामगृहीतोऽसीन्द्रायत्वा मरुत्वा त एष तेजो निरिन्द्रायत्वा मरुत्वा ते मरुत्वन्तं वृषभं वा आवृधानमका वारिन्दिव्यज्ञशासमिन्द्रम् विश्वासाहमवासे नूतानायोग्रज्ञसाहोदामिहतज्ञहुवेम उपयामगृहीतोऽसीन्द्रायत्वा मरुत्वा त एष तेयो निरिन्द्रायत्वा मरुत्वा ते उपयामगृहीतोऽसि मरुता ओजासे त्वा सजोषा इन्द्रसगा नो मरुद्भिः सोमं पिबवृत्रः शूरविद्वान् जहि शत्रुज्ञरपमृधो नुतस्वाथाभाजिङ्गृणिः विश्वतो नः उपयामगृहीतोऽसीन्द्रायत्वा मरुत्वा त एष तेयो निरिन्द्रायत्वा मरुत्वा ते महा इन्द्रोऽन्रुवदाचर्ष निप्रा उतद्विबर्हा अमिनःसोभिः अस्मद्यग्वावृधे वीर्यायोरुः पृथुः सुकृतः कर्तृभिर्भूत् उपयामगृहीतोऽसि महेन्द्राय त्वैष तेजो निर्महेन्द्राय त्वा महा इन्द्रो य ओजासा पर्जन्यो वृष्टिमा इव स्तोमैर्वत्सस्य वावृधे उपयामगृहीतोऽसि महेन्द्राय त्वैष तेजो निर्महेन्द्राय त्वा इति सप्तमोऽध्यायः ॐ
1: Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: ഉപവാസത്തിനുള്ള തുകകളായിരിക്കും ഭക്തന്മാർക്ക് ആ ഭക്തി വളരുന്ന കാര്യം നേരത്തെ ധർമ്മത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും കാരണമാവുന്നു. അങ്ങനെ കാലം കൊണ്ട് തത്വാനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അത് തഗുണോപാസനം ചെയ്ത മനസ്സിനെ നേരത്തെ പറഞ്ഞു ഈ ഇന്ദ്രിയ മനോവൃത്തി പ്രാണങ്ങളെ അടക്കണം എന്ന് പറഞ്ഞല്ലോ. ആ അടക്കൽ എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് അവിടെ പറഞ്ഞില്ല. അതിനെ സൂചിപ്പിക്കുന്നു ഇവിടെ എന്നർത്ഥം. ഈ സാധാരണ ആളുകൾക്കോ കുറച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചു, ഞാൻ ഇന്നെ ഉപദേശങ്ങൾ പഠിച്ചു, പ്രയോജനങ്ങൾ പഠിച്ചു എന്ന് പറയുന്നവർക്കും ഈ ഇന്ദ്രിയമന മുൻപ്രാണങ്ങളെ ഒന്നും അടക്കാനുള്ള കഴിവില്ല. അങ്ങനെ അവയെ അടക്കാൻ കഴിയാതിരിക്കും കാലത്തോളം ശരിയായിട്ടുള്ള ആത്മവിചാരമോ ആത്മ അനുഭവമോ ഉണ്ടാകാൻ ശരിയാകാം. അതെങ്ങനെയാ സാധിക്കാത്ത ഗുണോപാസനം വേണം അതുകൊണ്ടേ സാധിക്കുന്നു. ശരിയാണെന്നുള്ളതായ ഗുണോപാസനം ജ്ഞാനസ്വരൂപയായിരിക്കുന്ന ഒരു ദേവത ആത്മ അറിയാം. എന്തിനെയാണ് ഉപാസിക്കേണ്ടത്? അല്ലെങ്കിൽ ദേവത, അതായത് ഈശ്വരദേവത അല്ലെങ്കിൽ അതിലേതാണ് ഒരാളൊക്കെ സുഗമമായിട്ട് തോന്നുന്നത് അതിനെയാണ് ഉപാസിക്കുന്നത്. അപ്പം ആ മൂന്നിലുള്ള ഉപാസനവും ഒരു പ്രകാരത്തിൽ ശഗുണോപാസനം തന്നെയാണ്. ഇപ്പൊ ആത്മോപാസി ശഗുണോപാസനാവോ എന്ന് ചോദിച്ചാൽ ആത്മാവിനെയാണ് ശഗുണമാക്കി ശഗുണത്തെ രൂപത്തിൽ ഉപാസിക്കുന്നത്. ആത്മരൂപമുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വീണ്ടും ആവശ്യമില്ലല്ലോ, അതായത് ഗുണോപാസന ആവശ്യമില്ലല്ലോ. അപ്പൊ ബോധം ഇല്ലാത്ത ആളോടാണ് പറയുന്നത്. അപ്പോ ഗുണാതീതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ ഗുണഭാവങ്ങളോട് കൂട്ടിച്ചേർത്ത് ഉപാസിക്കുന്നു എന്നുള്ളതാണ് ഒരു ആത്മോപാസന എന്ന് പറയുന്നത്. അങ്ങനെ ഗുരുദേവതാത്മ ഗുരു സ്വരൂപത്തിലോ ഇഷ്ടദേവതാ സ്വരൂപത്തിലോ ആത്മസ്വരൂപത്തിലോ നീ സുദൃഢമായി നിൽക്കുന്ന ചരണാഗതിയോടുകൂടിയ നിരന്തര ഉപാസനമാണ്. ഈ അങ്ങനെയുള്ള ഉപാസനം എല്ലാവരും ഉണ്ടാവുമ്പോഴേ ഒരാൾക്ക് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന കരണങ്ങളായിരുന്നു. ആ കരണങ്ങൾ അറിയിക്കഴിഞ്ഞാലേ ശരിയായിട്ടുള്ള ആത്മം ചാലിക്കാൻ പറ്റുള്ളൂ. ഇതാണോ ഇതാണോ ഇതാണോ എന്ന് ആ വസ്തുവത്വത്തെ ജീവിച്ച് ജീവിച്ച ഇതല്ല ഇതല്ല ഇതല്ല എന്ന് തന്നെ പറഞ്ഞ് ബുദ്ധിരൂപമാകുന്ന ധ്യാനാണോ. അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ഇപ്പൊ കാലാണോ ആത്മാവ് ഞാനെന്ന് പറഞ്ഞാൽ രാജികാലാണോ കയ്യാണോ കണ്ണാണോ മൂക്കാണോ ഇതെല്ലാം കൂടി ചേർന്ന ശരീരമാണോ ശരീരത്തിലുള്ള തൊക്ക് അതായത് ശരീരത്തിലെ ജാതകങ്ങളാകുന്ന കാടുകളാണോ പാടവിട്ട ഘട്ടങ്ങളാണോ മനസ്സാണോ ബുദ്ധിയാണോ ഇങ്ങനെ നിരൂപിക്കുമ്പോൾ ഇതല്ല ഇതല്ല ഇതല്ല ഇതല്ല എന്നുള്ളതായ ആ ബോധം ആ നിരൂപിക്കുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്നുണ്ടോ അവസാനം നിരൂപിക്കുന്നവനായ താൻ തന്നെയാണ് ആത്മാവുന്നതിനെയാണോ ബോധിക്കുന്നത് ഇതുപോലെ ബോധഭൗതിക പ്രപഞ്ചത്തെ അതായത് പഞ്ചഭൂതങ്ങളെയും അവയുടെ വികാരമാകുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം അതിന്റെ സ്ഥൂലസൂക്ഷ്മ കാരണത്തിലുമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും അതുപോലെ തന്നെ ത്രിഗുണങ്ങളും അഹങ്കാര മഹത്വങ്ങളും മായയും നിരൂപിച്ചു കഴിയുമ്പോൾ ആത്മസ്വരൂപം പക്ഷേ അങ്ങനെ നിരൂപിക്കാൻ ഇന്ന് കഴിയുന്നില്ല എന്തുകൊണ്ട് മനുഷ്യന് വേണ്ടത്ര തൃപ്തിയില്ലാത്തത് സഗുണോപാത്മസ്വരൂപാത്തതുകൊണ്ടാണ് ഈ ഉപനിഷത്തോ പ്രകടനങ്ങളോ മറ്റുള്ളതായ ഗ്രന്ഥങ്ങളോ പഠിച്ചോ വായിച്ചോ എന്നുള്ളത് നല്ലതാണ് പക്ഷെ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാവില്ല മനഃശുദ്ധി ഈ ഉപാസനം കൊണ്ട് ഉണ്ടാവില്ല ഇങ്ങനെയാണ് ഉപാസന വിധിച്ചിരിക്കുന്നത് ഇനിയപ്പോ ജാനന്ദേവ ജാനങ്ങളും ഈ മുഖോക്തിയ ബ്രഹ്മദേവന്റെയും പറയുന്നില്ല ആ ബ്രഹ്മസ്ത്രീയിൽ നിന്ന് സഗുണോപാസനത്തിന്റെ മഹത്വത്തെയാണ് പറയുന്നത് ഇത് സഗുണോപാസനകളുടെ മനസ്സിന്റെ ആസക്തികൾ നീങ്ങിട്ട് പരിശുദ്ധിക്കാവുന്നു പരിശുദ്ധി വന്നാലേ മനസ്സുകൊണ്ട് ആത്മോപാസന ചെയ്യാൻ കഴിയുള്ളൂ ആത്മോപാസന കൊണ്ടേ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ ഇതാണ് ഈ ശാസ്ത്ര സിദ്ധാന്തത്തെയാണ് ബ്രഹ്മദേവൻ തന്റെ സ്തുതികൾ ഉൾക്കൊള്ളിച്ചത് എന്നിട്ട് അതിന്റെ അവസാനം പറയുകയാണ് എത്ര പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല ജാനന്ദേവ ജാനന്ദു അറിയുന്നവരറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അറിയേണ്ടവരത്തോളം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇനി അറിയേണ്ടവരെ അറിയാനായിട്ട് പരിശോധിച്ചതേ നല്ല അറിയുന്നത് വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രഹ്മസ്തുതി ഈ സഗുണോപാസനത്തെ വേണ്ടുമെന്നും കഴിയാത്തത് കൊണ്ടാണ് മനസ്സുള്ളവാസനത്തിന്റെ വിക്ഷേപാവരണങ്ങൾ നീങ്ങാത്തത് ആ വിക്ഷേപാവരണങ്ങൾ നീങ്ങാത്തത് കൊണ്ടാണ് ഈ ശിശുരൂപാനുഭൂതിക്ക് കാരണമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരവും അല്ലെങ്കിൽ ആത്മവിചാരം പോലും ഉണ്ടാവാത്തത് വിചാരം കൊണ്ടേ വസ്തുതിരിച്ചു ഉണ്ടാവുള്ളൂ അനുഭവമുള്ള പരോക്ഷമായിട്ടുള്ള ആത്മസിദ്ധ വിചാരേണ വസ്തുസിദ്ധ വിചാരേണ ഇഞ്ചിയ കർമ്മകോടി പറയുന്നുണ്ടായിരുന്നു ചിത്രശുദ്ധി കർമ്മ ചിത്രശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെ കോടി തിരിച്ചത് കർമ്മത്തെയും ഉപാസനയെയും വിധിച്ചത് ചിത്രശുദ്ധിക്ക് വേണ്ടിയാണ് ചിത്രശുദ്ധി വന്നാലേ ആത്മവിചാരം ചെയ്യാനുള്ളത് ആത്മവിചാരം കൊണ്ടേ കർത്തവിചാരുണ്ടാവും അപ്പൊ വസ്തുസിദ്ധ വിചാരേണ ഇഞ്ചൽ കർമ്മകോടി വസ്തുസിദ്ധി വിചാരം കൊണ്ടേ ഉണ്ടായിട്ടുള്ളൂ വിചാരം ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ സഗുണോപാസനത്തെയാണ് ചിന്നയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കലാണ് ഇന്നത്തെ അത് സാധിക്കാത്തത് സഗുണോപാസനം ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഗുണോപാസനം ചെയ്ത ചിത്രത്തിന് ശുദ്ധി വരുത്തി ചിന്നയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കി ആത്മോപാസനം ചെയ്യാം.

ஞானசக்திராபகத்திடம் பாண்டியாமோகாரி
തിരിഞ്ഞു വീണ്ടും പ്രകാശിക്കേണ്ടത്. അപ്പോ ഓർമ്മയുണ്ടാവുന്നു എന്ത്, കുറച്ചു നേരം ഞാൻ പിന്നെ ഈ വ്യവഹാരങ്ങളൊന്നും ചെയ്തില്ല, ബഹിർമുഖതയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ശരീരാദികളെയോ പ്രപഞ്ചത്തെയോ അറിയാൻ മറ്റുള്ള വസ്തുക്കളുമായിട്ട് സംബന്ധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇപ്പോ അതിനെന്താ കാരണം? പ്രധാന അസ്വാസ്ഥം കുറച്ചു മുമ്പേ ഞാൻ തുടങ്ങി എന്ന് സ്വയം ബോധ്യപ്പെടുന്ന പ്രണക്കരിച്ച മുമ്പ് അസ്വസ്ഥ ഉറങ്ങി ഞാൻ ഉറങ്ങി. ശരി, പ്രാണ അസ്വസ്ഥമിനി പ്രബോധസമയത്തിൽ ഉണരുന്നതായ സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നു. ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും കുറച്ചു നേരം എന്തോ ഒരാവരണത്തിൽ മുങ്ങി ഒരാവരണം തന്നെയും അകത്തു എന്നുള്ളതായ ഉണരെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന ഒരാൾക്കും ഉണ്ടാവുന്ന രക്ഷപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്നു. മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ ഒരാൾക്കാണ് നിത്യാനുഭൂതിയുള്ള മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ കുറച്ചു നേരം ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആൾ ഉണർന്നാൽ എങ്ങനെയാണ്, ഞാൻ കുറച്ചു നേരം ഉറങ്ങായിരുന്നു ചെയ്തിരുന്നത് ഒന്നും അറിഞ്ഞില്ല എന്ന് ബോധിക്കുന്നത്. ഇതുപോലെ ഈ കുറച്ചു നേരം തന്റെ സ്വസ്വരൂപത്തെ സ്മരിച്ച് ഇല്ലാത്ത സംസാരാനുഭവങ്ങളിൽ മുഴുകാനിടയായിരുന്നു എന്ന ബോധം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ. സമാധാനമായി ഇനിയേറെ പിന്നെയുള്ളത് വരാൻ ചില വരാറുണ്ടിരിക്കണം എന്ന് ബോധിക്കുന്നു. ബോധം ഉണരുന്നതായ സമയത്ത് സത്യമായിരിക്കുന്ന അറിവ് ഉണരുന്നതായ സമയത്ത്. അപ്പോ ഈ ജാഗ്രത, സ്വപ്നം, സുസ്വപ്നം ഈ മൂന്നവസ്ഥകളും മാറി മാറി പ്രകാശിക്കുന്നതയും ചെയ്യുമ്പോഴും ആ മൂന്നിനെയും കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഈ ആത്മാവ് മാറുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല എന്നർത്ഥം. സുസ്വരൂപത്തിൽ തന്നെ പോയി നോക്കുന്നു. ഈ ജാഗ്രത, സ്വപ്നം, സുസ്വപ്നങ്ങളെ അറിയുന്നു, അവയിലുള്ള ദൃശ്യങ്ങളെയും അറിയുന്നു എന്നർത്ഥം. എങ്ങനെ അറിയുന്നു? താനായോ തന്റേതായോ അല്ല, സാക്ഷി മാത്ര സ്വരൂപമാണ് അറിയുന്നു എന്നർത്ഥം. ജാഗ്രതയിലൊക്കെ താനായും തന്റേതായും തന്നെ അറിയുന്നു, അയാൾ ജീവനാണ്, അയാളുടെ ആത്മാവ് അറിയുന്നില്ല എന്നർത്ഥം. എപ്പോഴും ജാഗ്രതയിലും സ്വപ്നത്തിനും സുഖത്തിനും സാക്ഷി മാത്രമാണ് അർത്ഥം. എപ്പോൾ നിങ്ങൾ ആത്മസ്വരൂപത്തെ സ്മരിക്കാൻ തുടങ്ങിയോ, ആത്മസ്വരൂപ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ ഉടനെ കാരണങ്ങളൊക്കെ അറിഞ്ഞാൽ ആത്മാവിലെല്ലാ ഈ ഘടനങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഘടനങ്ങളൊക്കെ നിത്യാസ്വരൂപങ്ങളാണ്, അവയുടെ അറിവ് വെറും നിത്യാണ്. അങ്ങനെ ഈ ക്രമത്തിൽ ആ ആത്മാവിനെ സ്മരിക്കാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴും ആ ആത്മഭാവത്തിൽ നിങ്ങളുടെ പ്രജ്ഞ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞു ഉള്ളിലേക്ക് അവർ പോയിരിച്ചോളൂ. അപ്പോൾ ഒന്നുമില്ല, ഈ പുറമേയുള്ളതായ പ്രപഞ്ചത്തെയോ മൂന്നാമരൂപങ്ങളെയോ ശബ്ദങ്ങളെയോ ശരീരത്തെയോ ഒന്നും അറിയാറുണ്ടായിരുന്നില്ല. അപ്പൊ ആത്മാവിനെ ജാഗ്രതയും സാക്ഷി മാത്രമാണ്. ആ ആത്മാവിനെ വിസ്മരിച്ച് താൻ ശരീരാണ് അല്ലെങ്കിൽ മനസ്സാണ്, മനുഷ്യനാണ്, കൃഷിയാണ് ഇങ്ങനെ നോക്കാൻ ബോധിക്കുന്ന ജീവൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ എന്നുള്ളതായ ഭാവം എല്ലാവരും നിൽക്കുന്നത്. ആത്മാവിനെ എന്ന് പറയുമ്പോഴോ താൻ ആത്മാവാണ്, നോക്കുമ്പോ ഒന്നും താനായിട്ടുണ്ടോ തന്റേതായിട്ടില്ല, ഇല്ല തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഇല്ല. അത് എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? ഏതാണ് താനായിട്ടിരിക്കുന്നത്? ഏതാ താനല്ലാത്തത്? അങ്ങനെ രാഗം ഒന്നേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ. അപ്പൊ താനായിട്ടുള്ളതെന്നും താനല്ലാത്തത് എന്നും പറയാനൊന്നും ഇല്ലാണ്. അപ്പോ അതിൽ ഈ ജാഗ്രതം സ്വപ്നം സുസ്ഥിമാകുന്ന അവസ്ഥകളെ മാറി മാറി പ്രകാശിക്കുകയും അറിയും, പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നതാണ്. അങ്ങനെ ജാഗ്രതാവസ്ഥ വരുന്നതിനെയും പോകുന്നതിനെയും സാക്ഷി രൂപേണ അറിയുന്നതാണ്, സ്വപ്നം വരുന്നതിനെയും പോകുന്നതിനെയും അറിയുന്നു. പക്ഷേ ഈ ആത്മാവിനെയെല്ലാം വീക്ഷിക്കുന്നത് ഈ അവസ്ഥകളെയും അതിലുള്ള ദൃശ്യങ്ങളെയുമാണ് എന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങളിൽ അഭിമാനിയായിട്ട് ആത്മാവിന്റെ വിസ്മൃതി കൊണ്ടാണ് ഈ ജഗത്വം അവിദ്യയുള്ളതായ പ്രതിഫലനാണെന്ന് പറഞ്ഞത്. ആ പ്രതിഫലനമാണ് അഹങ്കാരത്തോടുകൂടി ജീവനായി പ്രതിഫലിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ജീവനാണ് മനസ്സിന്റെ ചേർച്ച കൊണ്ട് സുഖദുഃഖങ്ങളെയും ശരീരത്തിന്റെ ചേർച്ച കൊണ്ട് ജനന മരണങ്ങളെയും രോഗ ആരോഗ്യങ്ങളെയും പ്രാണന്റെ ചേർച്ച കൊണ്ട് വിഷപ്രദാഹം തുടങ്ങിയവയെയും എല്ലാം അനുഭവിക്കുന്നത് എന്നർത്ഥം. ജീവന്റെ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷി മാത്രമാണ് അതിന്റെ ബ്രോക്കറാവല്ല എന്നർത്ഥം. എപ്പോൾ ഈ ജീവൻ തന്നെ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ അപ്പൊ ജീവന് തന്നെ അനുഭവങ്ങളില്ലാണ്ട് അപ്പൊ പിന്നെ ആത്മാവിനെ ഉണ്ടാവാൻ നോക്കും. ജീവിതം സ്വരൂപത്തെ ധ്യാനിക്കാനായിട്ട് ഇറങ്ങിയിരിക്കും. അപ്പൊ ആൾക്ക് മുന്നിൽ കൂടെ പോയ ആളെ അറിയുന്നില്ല, അടുത്തുള്ളതായ ശബ്ദം കേൾക്കുന്നില്ല. ക്രമേണ ഈ കഴിവുകളൊക്കെ അടക്കുന്നു, അടങ്ങുന്നു, ജീവൻ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു. ഈ ഭാവം തന്നെ ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ ജീവഭാവം തന്നെ വരുന്നു ഗണ്ണിലെ. അപ്പോ ഈ മൂന്നവസ്ഥകളിലും സാക്ഷി മാത്രമാണ് എനിക്ക് വലിയ പോകുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ക്ഷയോഗ്യതയുടെ ആത്മാവിന്
എന്നും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ ശരീരത്തിലാണ് ശരിയായുള്ള ബോധം അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളതുകൊണ്ട് ശരീരത്തിന്റെ ഉള്ളിലാണ് ആത്മാവ് എന്ന് ബോധിക്കുന്നു. ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ശരി അതുകൊണ്ട് പുറമേയില്ലാതെ ഉണ്ടാവുന്നില്ല. ഈ ഘടത്തെ നോക്കുമ്പോൾ ആ ഘടാകാശത്തെ മഹാകാശത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ആകാശം വേറെയായിട്ടുണ്ടോ? വേറെയായിട്ടില്ല. ഇത് തന്നെയാണല്ലോ, ഒന്നേ ഉള്ളൂ ആകാശം, അനീകമില്ല. അങ്ങനെയുള്ള ആകാശം ഘടത്തിന് മുന്നിൽ പ്രകാശിക്കുമ്പോൾ ഘടത്തിൽ കൂടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഘടം പരിച്ഛിന്നമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഘടാന്തരിതമായിരിക്കും ആകാശവും പരിച്ഛിന്നമാണ് എന്ന് ബോധിക്കുന്നു. ഇതുപോലെ ശരീരത്തിൽ കൂടിയാണ് ആത്മാവിനെ അന്വേഷിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ശരീരത്തിൽ കുടുങ്ങിയതായിട്ട് കാണുന്നു ആത്മാവിന്. ഇപ്പൊ പരിച്ഛേദം ബോധിക്കുകയാണ് ചെയ്യുന്നത്. പരിച്ഛേദമൊന്നും സംഭവിച്ചിട്ടില്ല. അവരിച്ഛിന്നമാണ് ആത്മാവിന്. ആ അവരിച്ഛിന്ന ശരീരാദികളെ മറക്കുന്ന സമയത്ത് ആത്മാവിന്റെ അവരിച്ഛിന്ന ഭാവം അല്ലെങ്കിൽ അദ്വൈതമായിരിക്കുന്ന പരമഭാവം ബോധിക്കുകയും ചെയ്യും ആകാതെ എന്നർത്ഥം. ഈ പക്ഷേ അറിയുന്നില്ലാൽ മാത്രമേ ഉള്ളൂ. ഈ സാധാരണയ്ക്ക് ഈ അവസ്ഥയിലും അവസ്ഥാദൃശ്യങ്ങളിലുമാണ് പ്രജ്ഞ മുഖ്യമായിട്ട് വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സത്യമായി വിശ്വസിക്കുന്നു. ആത്മാവിനെയല്ല, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനുള്ളതായിരിക്കുന്നു വസ്തു ആത്മാവാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഒക്കെ അറിയുന്നു, അതൊക്കെ സത്യമായിട്ട് വിശ്വസിക്കും. ഉള്ളതായിരിക്കുന്ന ആത്മാവിനെ മാത്രം അറിയുന്നില്ല എന്നാൽ അതൊരു വിരോധാഭാസത്തെ, അങ്ങനെയുള്ള വിരോധാഭാസത്തെ സത്യമായിട്ട് നിൽക്കുകയാണ് ഈ മായയിലെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രകടഭാവം. അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര വിദ്വാനായിട്ടുള്ള ഒരാളെയും ഈ ദൃശ്യങ്ങൾ സത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു. പക്ഷേ ജനികമാണ് ജാഗ്രതയിൽ സത്യമാണെന്ന് തോന്നുമ്പോൾ ഒക്കെ ആ അവസ്ഥ പോകുന്നവരേ ഉള്ളൂ. പിന്നെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൽ സത്യം ഒന്നില്ല. അതുപോലെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെയൊക്കെ സ്വപ്നാവസ്ഥ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. സ്വപ്നത്തിന് വിളിച്ച് വന്നാൽ ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പോ ഇതുപോലെ അപ്പൊ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷി മാത്രമാണ് ജാഗ്രത സ്വപ്നം സുഖത്തിൽ. ഈ മൂന്നവസ്ഥകളും അനുഭവിക്കാവട്ടെ, അതിലുള്ള ദൃശ്യങ്ങളെ നീ മോഹിക്കാവട്ടെ, വിശ്വസിക്കാവട്ടെ, ചെയ്യുന്നതിന്റെ ആത്മാവ്. മൂന്നവസ്ഥകളിലും കേവലം സാക്ഷി മാത്രമായിട്ട് ഇങ്ങനെയുള്ള ഈ പ്രത്യേക ആത്മാവ് ശരീരാദികളാവാൻ നയിക്കുക, അവരെ സ്മുഖവും സഹിക്കുന്നില്ല. അപ്പൊ ദേഹം പ്രാണോ വിദ്രിയാണോ പറഞ്ഞവർ മായാമിയാണോ തോന്നി പരമാർത്ഥമാവാൻ ഇല്ല എന്ന് സ്പഷ്ടമാണ്. ഇങ്ങനെ ഇതിൽ മാത്രമല്ല, ഇനി ഇതിൽ നിന്നും അനുവർത്തിച്ചില്ല എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സാക്ഷി മാത്രപ്പോയി ആർക്കാണെന്ന് ജാഗ്രത സ്വപ്ന സുഖത്രികളാകുന്ന അവസ്ഥകൾ എന്ന പോലെ ബാല്യം, പൗഗണ്ഡം, കൗമാരം, യൗവനം, മറ്റു വയസ്സ്, വാർദ്ധക്യം, ഇങ്ങനെയുള്ള ദശാവിശേഷങ്ങൾ ഈ ശരീരത്തിന്. ഈ ദശാവിശേഷങ്ങളെയും അറിയുന്നു ബാല്യാദി ഭാവങ്ങളൊക്കെ മാറി മാറി ബാല്യം മാത്രം ധരിക്കല്ല ഈ ശരീരത്തിന്. കുറച്ചു കഴിയുമ്പോൾ പൗഗണ്ഡം നൽകും, ഇനി കുറച്ചു കഴിയുമ്പോൾ എങ്ങനെ ജാഗ്രത സ്വപ്ന സുഖങ്ങളാകുന്ന അവസ്ഥകൾക്ക് സാക്ഷി മാത്രമാണ്. ഇതുപോലെ ബാല്യാടി അവസ്ഥകൾക്കും അല്ലെങ്കിൽ ദശാവശേഷങ്ങൾക്കും സാക്ഷി മാത്രമാണ്. ഈ ബാല്യഭൗഗണ്ഡാദികളെ ഈ ആത്മാവ് അനുഭവിക്കുന്നില്ല എന്നൊക്കെ.

வந்து யாரோ சொத்து சொத்துக்களா உன்னவர்கள் சாட்சி மாற்றம் ஆயிட்டிருக்கோம். இது மாதிரி பாலியகுமாராதிகளா தசாவிசேஷனுக்கும் சாட்சி மாற்றம். இனி பாலனோ அல்லங்கில் பவகண்டனோ அல்லங்கில் ஈவாவோ இனி மஞ்ச வயசுகளும் ஆகும் இல்லையா? எப்போதும் அவரை சின்ன சத்தியால் நீ சரீரத்தின் சாட்சி மாற்றணும். அப்போ ஜீவனான பிறந்த ஞானிப்போ பாலனான யுவாவான ഈ വ്യത്യസ്ത ഭാവങ്ങളൊക്കെ ജീവന്റെ ബോധത്തിൽ മാത്രമേ ഉണ്ടാവൂ. അത് ശരീരത്തെ അഭിമാനിക്കുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എങ്ങനെ ഇപ്പോ ഈ ബാല്യം ബഹുമാനീയ ബലം എന്നീ ദശാവിശേഷങ്ങൾ സാക്ഷി മാത്രത്തിൽ അനുഭവിക്കപ്പെടുന്ന പ്രകാരമാണ് ഇതുപോലെ ഭിന്നഭിന്നങ്ങളായിരിക്കുന്ന ശരീരങ്ങൾക്ക് ഈ ആത്മാവ് അടുത്ത് വരാൻ പോകുന്ന സാക്ഷി മാറ്റുന്നത് ഈ ജന്മങ്ങളെ അല്ലെങ്കിൽ ജനനങ്ങളെ അനുഭവിക്കുന്നതിന്റെ ജന്മാണി ഭാഗങ്ങൾ ശരീരത്തിനെയും ഉണ്ടാകുന്നത് ആ ശരീരത്തെ കാണാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവിതമാണ്. അങ്ങനെയുള്ള തനം ജനിച്ചു കഴിഞ്ഞും മരിച്ചു കഴിഞ്ഞും മനുഷ്യനായി നിന്നും മൃഗമായി അപ്പോഴും ആത്മാവ് സാക്ഷി മാറ്റുന്നതാണ്. എന്നാലും കഴിഞ്ഞു പോയതായ ജന്മങ്ങളെയൊക്കെ ബോധിക്കാത്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ശരീരത്തെ ഓർമ്മിക്കാത്തത് വെച്ചാൽ കർത്തം ശരീരങ്ങളിലാണ് ജീവൻ അഭിമാനം. പൊതു ശരീരം പൊതു മൃഗമായിരുന്നു കാണിച്ചുള്ളൂ. ആ മൃഗത്തിനുള്ള അഭിമാനം ഉണ്ടല്ലോ. ആ മൃഗശരീരം പോകുന്നവരെയും ജീവിതത്തിൽ ശരീരം വരുമ്പോൾ അതുണ്ടാവില്ല. അതുകൊണ്ട് പൂർവ്വ ശരീരത്തിന്റെ സ്മൃതി ഉണ്ടാവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ശരീരങ്ങളും തന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് നിന്നുള്ളത് കൊണ്ട് ഇനി ആത്മാവിന് എല്ലാത്തിന്റെയും സാക്ഷി പോകും. പക്ഷെ ആത്മബോധം ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കറിയാൻ കഴിയും. ആത്മബോധം ഉള്ള ആളാണെങ്കിലോ അവർക്കറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഭക്തമായിരുന്നു ഞാൻ മാനവിധി ജനിച്ചപ്പോൾ ഞാൻ പണ്ട് ഭക്തനായിരുന്നു പിന്നെ ആ മാലിന്യോടുള്ളതായ സമ്പർക്കം ഹേതുവായിട്ടാണ് എനിക്ക് മാനായിട്ട് ജനിക്കേണ്ടി വന്നതായിരുന്നു. അപ്പൊ എന്ന ബോധം ശരിക്കും മനസ്സിലുണ്ടായിരുന്നു. എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണം ജനിച്ചു അങ്ങനെയില്ല. അതെ മനസ്സിൽ ജനിച്ചു പിന്നെ ജനിച്ചു പറയില്ല. ജന്മനെ ജന്മങ്ങൾ ഉണ്ടാക്കുന്നത്
അതോടെയാണ് ശരീരത്തിന്റെ അയാളത്തെ സ്വരൂപമായിരിക്കും ശരീരത്തിന്റെ ശരീരവുമായി പറ്റിയ വിശാലശേഷങ്ങളും എങ്ങനെയാണ് പരമജീവിതം കഴിയുമ്പോൾ പിന്നീട് ഈ ഉപാധികൾക്ക് മുമ്പ് മാറ്റങ്ങളുടെ അവസ്ഥയാണ്. അങ്ങനെ ഞാനും പ്രകാശിക്കാതിരിക്കുന്ന കാലത്ത് ഈ കാശി മാത്രമാണ് മാത്രമേ ഈ വ്യക്തിക്ക് പോയി കാരണം ആത്മാവായിട്ടല്ല.

അതുകൊണ്ടാണ് ബാല്യകുമാരെ കണ്ട് ചാർജ്ജിന് വിഭിന്നങ്ങളായുള്ള ശരീരങ്ങളും ജീവിതോ ശരീരം കിട്ടുന്ന സമയത്ത് കണ്ടിട്ടാണ് അത് പോകുന്ന സമയത്ത് വിഷമിക്കും. മൃഗമായി തോന്നുന്നു കാരണം ശരീരത്തെ വളരെയധികം മൃഗം മരിക്കാൻ തുടങ്ങുമ്പോൾ ആണ് കഴിക്കും കഠിനമായിട്ട് വിഷമം കാര്യം ഘട്ടം മനുഷ്യയായാലും ഞാൻ മനുഷ്യയായാലും മനുഷ്യയായാലും പോകുന്ന മൃഗത്തിനാണ് എന്താ അങ്ങനെ തോന്നാൻ കാരണം ഇനി ചോദിച്ചാൽ അനുഭവത്തിലുണ്ടോ ഈ ശരീരത്തിലുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ അതാണ് അനുഭവത്തിലുള്ള ഒരാളൊക്കെ മരിക്കുകയാണെന്നോ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുകയാണെന്നോ ഇല്ല സാധാരണ മരിക്കുന്നതിന് മരിക്കുമ്പോൾ പ്രയോജനം ഒന്നും ഇതിൽ ഇതിലുള്ള ഒന്നുമില്ല.

ഉള്ളൂ, ശരീരം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആവും ഞാനൊക്കെ ബാധയില്ല സന്തോഷിക്കാൻ പറ്റുന്ന മാത്രമാവുന്നതോടൊപ്പം ആനന്ദിക്കുന്നു, കൂടുതൽ കൂടുതൽ ആനന്ദിക്കുമ്പോൾ സന്തോഷിക്കാനൊക്കെ എല്ലാ കാരണവും കൂടുതലും ഈ വലിയ ഉപദ്രവത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നതാണ്.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: ரிஷி பரம்பரையை, குரு பரம்பரையை ஸ்மரிச்சு கொண்டாണ് നമ്മുടെ ആത്മവിദ്യയുടെ ചർച്ച ആരംഭിക്കേണ്ടത്. ബ്രഹ്മസൂത്ര കർത്താവായ വ്യാസ മഹർഷി സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സൂത്ര നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അദ്വൈത ഭാഷ്യമാണ്. അദ്വൈത ഭാഷ്യ രചയിതാവായ ശ്രീമത് ശങ്കര ഭഗവത്പാദാചാര്യരെ സ്മരിച്ചുകൊണ്ട് ഒരു പരമ്പര ഭാഷ്യ ആശയങ്ങളെ നമുക്ക് പ്രകടമാക്കി തന്ന ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഞാനിവിടേക്ക് വരുന്നത് പന്മന ആശ്രമത്തിൽ നിന്നാണ്. പരമഗുരുവായ സ്വാമി തിരുവടികളെ സ്മരിച്ചുകൊണ്ട് നമ്മയെല്ലാം ഇവിടെ ഒരുമിപ്പിച്ചത് സ്നേഹമയ്യായ അമ്മയാണ്. അമ്മയെ സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്രം വ്യാസവിരചിതമാണ് എന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് പൊതുവായി സൂത്രരചനയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് പഴയ കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചാലും, കാരണം അന്ന് അച്ചടിയില്ല, ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ഭൂർജപത്രത്തിലോ അല്ലെങ്കിൽ പനയോലയിലോ ഒക്കെ എഴുതി വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് എഴുതി വയ്ക്കുക വളരെ ശ്രമകരമായ ജോലിയാണ്. കാരണം വിഷയം വളരെ വിപുലമാണ്, അത് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതവും. അപ്പോൾ ഈ വിഷയങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ടാക്കിയതാണ് സൂത്രങ്ങളെന്ന് പറയുന്നത്. അത് ഏത് ദർശനങ്ങൾ അല്ലെങ്കിൽ ഏത് ശാസ്ത്രം പഠിപ്പിച്ചാലും അതെല്ലാം സൂത്രരൂപത്തിലാക്കി വയ്ക്കുക എന്ന് പറയുന്ന അന്നത്തെ ഒരു സമ്പ്രദായമാണ്. ഈ സൂത്രങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഗുരുകുലത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് പഠിച്ച് ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ രൂപം നൽകിയതിന് ശേഷം അതിന് നമ്മൾ ഈ മരുന്നുകളെല്ലാം ഗുളിക രൂപത്തിലാക്കി കഴിക്കുന്നത് പോലെ അതിനൊരു ഒരു ചുരുക്കത്തിലുള്ള ഒരു രൂപം കൊടുക്കുന്നു. അതാണ് സൂത്രം എന്ന് പറയുന്നത്. സൂചന സൂത്രം ഇത്യാഹു എന്ന് പറയും. സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിന് സൂത്രം എന്ന് പറയുന്നു. സൂചന സൂചിപ്പിക്കുന്നത് കൊണ്ട് സൂത്രം ഇതി ആഹു. സൂത്രം ഇതി എന്ന് പറഞ്ഞാൽ എന്ന്, ആഹു പറയുന്നു എന്ന് പറഞ്ഞാൽ മഹത്തുക്കൾ അറിവുള്ളവർ പറയുന്നു. സൂചനാത് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് കൊണ്ട്. എന്തിനെ സൂചിപ്പിക്കുന്നു? വിപുലമായ അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം വിപുലമായ അർത്ഥങ്ങളിൽ നിന്ന് ആശയത്തെ സംഗ്രഹിച്ചാണ് സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് കണ്ടൊക്കെ എഴുതുന്നതുപോലെ. അപ്പോൾ ഒരു വാക്കിന് ഒരു ചെറിയ സൂചകമായിട്ടൊരു വര കൊടുക്കുന്നു. അതുപോലെ കുറേയധികം ആശയങ്ങൾക്ക് സൂചകമായി ഒന്ന് രണ്ട് പദങ്ങൾ കൊടുക്കുന്നു. ആ പദങ്ങൾ വിപുലമായ ഒരു ആശയത്തിൽ നിന്ന് സംഗ്രഹിച്ച് എടുത്തതുകൊണ്ട് പിന്നീട് ആ ആശയങ്ങളെ ആ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലൂടെ വെളിപ്പെടുത്താൻ കഴിയുന്നു. ഇത് ഓരോ ഗുരുകുലങ്ങളിലും അവർ പഠിക്കുന്ന വിഷയങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലുള്ള സൂത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം ഇപ്പം ന്യായം, അതിന് ന്യായസൂത്രങ്ങൾ, വൈശേഷിക ദർശനം, വൈശേഷിക സൂത്രങ്ങൾ, പൂർവമീമാംസ, അതിൻ്റെ പൂർവമീമാംസാ സൂത്രങ്ങൾ, എന്തിനും ചാർവാകനും സാഖ്യനും എല്ലാവർക്കും ഇതുപോലെ സൂത്രങ്ങളുണ്ട്. മറ്റത് ഇത് വെറും ദർശനത്തിന് മാത്രമല്ല, ഏത് വിഷയം പഠിപ്പിച്ചാലും, കാരണം അത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ പഠിപ്പിക്കുന്ന വിപുലമായ വിഷയങ്ങൾ പിന്നീട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുഴുവൻ ഉൾക്കൊണ്ട് മനസ്സിൽ ധരിച്ചു വയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ സൂത്രങ്ങൾ പറയുക, ഒരു തവണ ഈ സൂത്രം രൂപപ്പെടുത്തിയതിന് ശേഷം ക്ലാസ്സിൽ ആ ആശയങ്ങളെ വെളിവാക്കാൻ വേണ്ടി ആചാര്യൻ ഈ സൂത്രം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ പറയുമ്പോൾ കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനെ കുറിച്ചുള്ള ആശയങ്ങൾ മുഴുവൻ മനസ്സിലാകും. പിന്നീട് ഇത് രേഖപ്പെടുത്തി വെക്കുന്നതിന് സൗകര്യമുണ്ട്, അത് സൂത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നു. പിന്നീട് വിദ്യാർത്ഥികൾ, പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂത്രങ്ങളിലൂടെ അവർ ഓർക്കുന്നു, സൂത്രങ്ങളിലൂടെ ഈ ആശയങ്ങളെ പ്രകടമാക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇരുന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയല്ല, ഇത് അനേക വർഷങ്ങളിൽ ഓരോ ഗുരുകുലങ്ങളിൽ ഉള്ള ഈ അധ്യാപന സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂത്രങ്ങളിൽ പാഠഭേദങ്ങൾ വരും, കാരണം ഒരു ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി വേറെടുത്ത് പഠിപ്പിക്കും. അപ്പോൾ സൂത്രങ്ങളുടെ എണ്ണം ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, അത് ഈ സംസ്കൃത സാഹിത്യത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, സൂത്രങ്ങളുടെ എണ്ണം, സൂത്രങ്ങളുടെ രൂപം, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് കാരണം പല ഗുരുകുലങ്ങളിലിതിങ്ങനെ പല അധ്യാപകർ, പല വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. എന്തായാലും ഇതിനൊരു പൊതുവായ സ്വഭാവം കാണും, ആ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളല്ല. ഇനി സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഈ വിപുലമായ ആശയങ്ങളെ ചുരുക്കം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഇതിന്റെ ആശയ ആവിഷ്കാരം നടത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ബ്രഹ്മസൂത്രത്തെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ പ്രാഥമികമായിട്ടുള്ള വ്യാഖ്യാനം ശ്രീമദ് ശങ്കര ഭഗവത്പാദാചാര്യരുടെയാണ്. പക്ഷെ അതിനുശേഷവും പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, അതിനു മുമ്പും വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വ്യാഖ്യാനങ്ങളെല്ലാം പല ആശയങ്ങളിലും പരസ്പര വൈരുദ്ധ്യത്തെ കാണിക്കുന്നതാണ്. അതായത് ഇപ്പൊ ശങ്കരാചാര്യർ അദ്വൈതമാണ് അതിന്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞു, വേറെ ആൾ വിശിഷ്ടാദ്വൈതമെന്ന് പറഞ്ഞു, ദ്വൈതമെന്ന് പറഞ്ഞു, ശൈവാദ്വൈതമെന്ന് പറഞ്ഞു, പലതരത്തിലുള്ള ആശയങ്ങൾ ഒരേ സൂത്രങ്ങളിൽ നിന്നും. എന്തുകൊണ്ടിങ്ങനെ ഈ വൈവിധ്യം വരുന്നു? കാരണം ഇത് ചുരുങ്ങിപ്പോയത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, സൂചന ആശയങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇത് പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മനോഗതികൾക്കനുസരിച്ച് ഇതിൽ നിന്ന് ഏത് ആശയങ്ങളെയും പ്രകടമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സൂത്രങ്ങൾക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ് ശരിയെന്ന് നമ്മുടെ വാസനയും നമ്മുടെ അറിവും വച്ചുകൊണ്ട് ഏതാണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നു അത് നമുക്ക് ശരി എന്നേ പറയാൻ പറ്റും. ആത്യന്തികമായി ഇന്നത് ശരി എന്ന് നിർണയിക്കും.

നമുക്ക് സ്വീകരിക്കാം. നമ്മളിവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആചാര്യസ്വാമികളുടെ അദ്വൈത ഭാഷ്യം അനുസരിച്ചാണ് ബ്രഹ്മസൂത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അല്ല ഇനി വിശിഷ്ട അദ്വൈതമോ ദ്വൈതമോ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള പക്ഷമുള്ളവർക്ക് അത്തരം ഭാഷ്യങ്ങളിലൂടെയും അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാം. ഇതെല്ലാം ഇതിനകത്തുണ്ട്. സൂത്രത്തെക്കുറിച്ച് പറയും പറയും വിപുലമായ അർത്ഥങ്ങളെ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒരു സിദ്ധാന്തത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നു. ആ സിദ്ധാന്തത്തിന് വിരുദ്ധമായിരിക്കുന്ന, ആ സിദ്ധാന്തത്തിന് എതിർക്കുന്ന മറ്റേതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ അതിനെല്ലാം അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആ എതിർപ്പുകൾക്കെല്ലാം സമാധാനം പറയുകയോ ചെയ്യുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സൂത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യകർത്താക്കൾ വ്യാഖ്യാതാക്കളെല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ വ്യാഖ്യാതാക്കളുടെ ബുദ്ധി കൗശലവും അവരുടെ ആ വിഷയത്തിലുള്ള പരിചയമൊക്കെ അനുസരിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് അദ്വൈത സിദ്ധാന്തത്തോടാണ് പ്രതിപത്തിയെങ്കിൽ നമുക്ക് അദ്വൈത ഭാഷ്യം പ്രിയമുള്ളതായി തോന്നും. ദ്വൈത സിദ്ധാന്തത്തോടാണ് നമുക്ക് പ്രതിപത്തിയെങ്കിൽ ദ്വൈത ഭാഷ്യം നമുക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നും. അത് വ്യക്തികളുടെ താല്പര്യമനുസരിച്ചാണ്. ബ്രഹ്മസൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവെ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് തികച്ച് സ്വതന്ത്രമായ ഒരു ഗ്രന്ഥമല്ല. അതായത് വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വേദങ്ങളുടെ താല്പര്യം എന്താണ്, അപ്പോൾ അതിന്റെ ഉറവിടം വേദങ്ങളിൽ കിടക്കും. അത് പ്രസിദ്ധ ഭാഷ്യകാരന്മാരെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്വതന്ത്രമായൊരു വിഷയത്തെ പ്രതിപാദിക്കുന്നില്ല. വേദത്തിന്റെ താല്പര്യം എന്താണ്, അത് ദ്വൈതമാണോ അതോ അദ്വൈതമാണോ അതോ വിശിഷ്ടാദ്വൈതമാണോ, അത് ഏതാണോ അത് ഈ സൂത്രങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു എന്നാണ് എന്റെ വ്യാഖ്യാതാക്കന്മാർ പറയുന്നത്. ആചാര്യസ്വാമികൾ പറയുന്നത് വേദത്തിന്റെ താല്പര്യം, മുഴുവൻ വേദത്തിന്റെയും താല്പര്യം എന്താണ്, അത് അദ്വൈതത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ അദ്വൈതത്തെ ഈ ഇതിലൂടെ പ്രതിപാദിക്കുന്നു എന്നാണ്. പിൽക്കാലത്തുനിന്ന് വ്യാഖ്യാതാക്കന്മാർ പലരും ഈ ആശയത്തെ ശക്തമായി നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആചാര്യസ്വാമികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വേദാന്താർത്ഥ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതായത് വേദാന്തമാകുന്ന പുഷ്പങ്ങളെ അല്ലെങ്കിൽ വേദാന്തത്തിന്റെ ആശയങ്ങളായ പുഷ്പങ്ങളെ കുരുക്കുന്നതിനുള്ള ഒരു നൂലാണ് സൂത്രം എന്നാണ്. അതായത് സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മലയാളത്തിൽ പെട്ടെന്ന് തോന്നുന്നത് നല്ല അർത്ഥമല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ രീതിയിലാണ് മലയാളത്തിൽ സൂത്രം എന്ന് പറയുന്നത്. ഇവനൊരു സൂത്രക്കാരനാണെന്ന്, അതുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. ഇവിടെ സൂത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് ആശയങ്ങളാകുന്ന കുസുമങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണെന്നാണ്. കാരണം സൂത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ നൂല് എന്ന് അർത്ഥമുണ്ട്. നൂലിന് സൂത്രം എന്ന് പറയും. അപ്പൊ ഇത് മനോഹരങ്ങളായ വിശിഷ്ടങ്ങളായ ആശയങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണ്. മഹാന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് ഈ ആശയങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോ ചർച്ച ചെയ്യുന്നത് ആധ്യാത്മിക സദസ്സുകളിൽ, അല്ലെങ്കിൽ തത്വചിന്താപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ഈ സൂത്രങ്ങളെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത് മഹാത്മാക്കളുടെ അഭിപ്രായമാണ്. അപ്പം നമ്മൾ എന്തിനു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നത് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ്. ആധ്യാത്മികമായ നമ്മുടെ ജീവിതത്തിന് ഈ സൂത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ഇത് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശാസനാത് ശാസ്ത്രം ഇതി ആഹൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കി പറയണത്, ഇതിനൊക്കെ പാട്ടുകൾ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാകുന്നു, വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറയാണ് ശാസനാത് ശാസ്ത്രം ഇതി ആഹൂ. ശാസനാത് ശാസിക്കുന്നത് കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു എന്നാണ്. ശാസിക്കുക എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന ഇതല്ല, വഴക്ക് പറയുക എന്നുള്ള അർത്ഥമല്ല. മലയാളത്തിൽ ശാസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ശാസിച്ചു എന്ന് വെച്ചാൽ വഴക്ക് പറഞ്ഞു എന്നാണ്. ഇവിടെ ശാസിക്കുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നർത്ഥം. അപ്പൊ ശാസനാത് ശാസിക്കുന്നത് കൊണ്ട്, അതായത് ഉപദേശിക്കുന്നത് കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന ഏതോ അതാണ് ശാസ്ത്രം. എന്നുവെച്ചാൽ അമ്മയുടെ ഉപദേശം അത് ശാസ്ത്രമാണ്. നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, പുസ്തകങ്ങളിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏടിൽ എഴുതിയിരിക്കുന്നത് ഭൂർജപത്രത്തിൽ എഴുതിയത് മാത്രമല്ല ശാസ്ത്രം. ആരുപദേശിക്കുന്നു അത് ശാസ്ത്രം. ഇവിടെ എന്താണ്, ബ്രഹ്മസൂത്രത്തിൽ എന്താണ് ഉപദേശിച്ചിരിക്കുകയാണ് ആചാര്യന്മാർ, മഹർഷി വേദവ്യാസ മഹർഷി, ശങ്കര ഭഗവത്പാദർ തുടങ്ങി ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുകയാണ്.
ഉപദേശിച്ചിരിക്കുന്നതുകൊണ്ട്

0: അത് ശാസ്ത്രമാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനോ, അതായത് മനസ്സിലാക്കാനോ പ്രാവർത്തികമാക്കാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. കഴിഞ്ഞില്ലെങ്കിലും സനാതന പാരമ്പര്യം അനുസരിച്ച് നമ്മളെല്ലാ ഗുരുക്കന്മാരെയും ആചരിക്കുന്നു. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് നമ്മൾ ഈ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നു. അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ആത്മീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ഉപദേശം സ്വീകാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗുരുവിന്റെ ഉപദേശം പോലെ അമൂല്യമാണ്, സ്വീകാര്യമാണ്. ആചാര്യസ്വാമികൾ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് പറയും ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം എന്ന് പറയുന്നത്. ഇത് രണ്ട് രണ്ടല്ല. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. പലരും ആ രീതി എന്നോട് സംസാരിക്കുന്നുണ്ട്. ഗുരു ഉപദേശിക്കുന്നത് വേറെ, ശാസ്ത്രം വേറെ. ഗുരു ഉപദേശം തന്നെയാണ് ശാസ്ത്രം. ഇന്നിപ്പം ഗുരു നമ്മോട് നേരിട്ട് ഉപദേശിക്കുന്നു. ഇന്ന് അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയില്ല. നമ്മൾ പറയും അത് അമ്മയുടെ ഉപദേശമാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശമാണെന്ന് പറയും. നാളെ ഇതാണ് ജനം ശാസ്ത്രമായി സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് രണ്ടല്ല. അതുകൊണ്ടാണ് സ്വാമികൾ പറഞ്ഞത് എന്താണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം. ഇത് രണ്ടും രണ്ടല്ല. രണ്ടിനും ഒരേ പ്രാധാന്യം തന്നെയാണ്. ഗുരുവാക്യം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശാസ്ത്രവും നമ്മളെ രക്ഷിക്കുന്നത്. ആചാര്യസ്വാമികൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും ശാസ്ത്ര ആചാര്യ ഉപദേശ എന്ന് വെച്ചാൽ ആദ്യം സ്വാമികൾ പ്രാധാന്യം കൊടുക്കുന്നത് ശാസ്ത്രത്തിനാണ്, രണ്ടാമതേ ആചാര്യനും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം പറയുന്നത് എന്താണ് ശാസ്ത്ര ആചാര്യ ഉപദേശ. ശാസ്ത്രത്തിന്റെയും ആചാര്യന്റെയും ഉപദേശം കൊണ്ടെന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ശാസ്ത്രത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു? കാരണം ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ആചാര്യന്റെ ഉപദേശമാണ്, ഗുരുപരമ്പരയിലൂടെ വരുന്ന ഉപദേശമാണ്. അത് ഒരിക്കലും ഒരു ആചാര്യന്റെ ഉപദേശത്തിന് വിരുദ്ധമായി വരത്തില്ല. വിരുദ്ധമായി വരുന്നുണ്ടെങ്കിൽ അതാ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നതിൽ വരുന്ന പിശകാരി. ഏതെങ്കിലും ഒരു ശാസ്ത്രം ഒരു ആചാര്യന്റെ ഉപദേശത്തിന് വിരുദ്ധമാണെന്ന് ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പഠിതാവിന് നമ്മളെ പഠിപ്പിക്കുന്നയാൾ അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഗുരുപരമ്പരയിലൂടെ വരുന്ന ഉപദേശമാണ് ശാസ്ത്ര ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശാസ്ത്ര ആചാര്യ ഉപദേശ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതും ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആചാര്യസ്വാമികൾ എപ്പോഴും പ്രാധാന്യം പ്രാമാണ്യം കൊടുക്കുന്നത് എന്താണ് ശ്രുതിക്കാണ്, വേദത്തിനാണ്. വേദത്തിന് പ്രാമാണ്യം കൊടുത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. വേദത്തിന്റെ താല്പര്യം എന്താണ്? വേദം പറയുന്നു. ഇപ്പോ നമ്മൾ പറയുന്നു അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നു. നമുക്ക് പ്രമാണമായിരിക്കുന്നത് അമ്മയാണ്, അമ്മയുടെ ഉപദേശമാണ്. ഇതേ ഭാഷയിലാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ശ്രുതി മാതാ. വേദം എന്ന് പറയുന്നത് മാതാവാണ്. സ്വാമികളെ സംബന്ധിച്ചിടത്തോളം വേദത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് അമ്മയുടെ ഉപദേശമാണ്. ആ രീതി ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോ അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേദത്തിന്റെ ഉപദേശം തന്നെയാണ്. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ആചാര്യന്മാരുടെ ഉപദേശങ്ങളെല്ലാം നമ്മൾ ആ ഭാവനയോടുകൂടി നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്കിതിലൊന്നും യാതൊരു വൈരുദ്ധ്യം കാണത്തില്ല. പിന്നെ ശാസ്ത്രങ്ങളിൽ തന്നെ ചിലയിടത്ത് ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. വേദത്തിൽ തന്നെ പറയും എന്താണ് എത്ര വേദ അവേദ ഭവന്തി. വേദം വേദമല്ലാതായിത്തീരുന്നു. വേദം വേദമല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്കുള്ളതല്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇതിലെത്തിച്ചേരുന്നത് വരെ വേദം അവേദമായി തീരുന്നില്ല. അവിടെ ഗുരു ശിഷ്യബന്ധം ആചാര്യ ഉപദേശത്തിന്റെ സ്ഥാനമുണ്ട്, വേദത്തിന്റെ ഉപദേശങ്ങൾക്ക് സ്ഥാനമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ അതിക്രമിച്ചു പോകുന്ന ആത്മീയമായ ഒരു ഔന്നത്യത്തിൽ നമുക്ക് വേദത്തിന്റെയും ഉപദേശത്തിന്റെയും ആചാര്യന്റെയും ഒന്നും ആവശ്യമില്ല. അവിടെ വേദങ്ങളെല്ലാം അവേദമായി തീരുന്നു എന്ന് വേദത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉന്നതമായ ആധ്യാത്മിക അവസ്ഥയിൽ അതുവരെ നമുക്ക് സഹായകങ്ങളായി ദീപസ്തംഭങ്ങളായി മാർഗദർശകങ്ങളായി ഈ ശാസ്ത്രങ്ങളെല്ലാം നിലകൊള്ളുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ. പിന്നെ വേറെ തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ തന്നെ എന്താണ് ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം. കാരണം ശാസ്ത്രങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. സത്ശാസ്ത്രങ്ങൾ, ഗുരുക്കന്മാരെ കുറിച്ച് പറയുമല്ലോ സദ്ഗുരുക്കന്മാർ, അങ്ങനെ അല്ലാത്തവരുമുണ്ട്, ശാസ്ത്രങ്ങളിലുമുണ്ട്. സത്ശാസ്ത്രങ്ങളെന്ന് പറയും ശരിയായ ബോധത്തെ, അറിവിനെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രങ്ങൾ, അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളുമുണ്ട്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെ കുറിച്ച് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സത്ശാസ്ത്രങ്ങളാണ്. അപ്പൊ ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ എല്ലാം സദ്ഗുരുക്കന്മാരാണ്. അങ്ങനെ അല്ലാതെയുള്ള വിഷയങ്ങളെ ബോധിപ്പിക്കുന്ന ഗുരുക്കന്മാരും കാണും. അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് സദ്ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. സത്ശാസ്ത്രങ്ങൾ, അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ ചിത്രഭ്രമണ കാരണം എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് ഈ ശാസ്ത്രത്തോട്, നമ്മൾ ശാസ്ത്രത്തെ എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു? ആത്മീയമായ അറിവ് നേടുന്നത് അത് ആചാര്യന്മാരുടെ ഉപദേശമാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ആത്മീയ അറിവ് നേടാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികമായ ഒരറിവിന് വേണ്ടിയും, അത്തരം അറിവ് ധാരാളം സമ്പാദിച്ച് സമൂഹത്തിൽ മാന്യതയും പൂജയും ഒക്കെ നേടുന്നതിനും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രം അപകടകാരിയായി മാറും. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും തന്നെ പലപ്പോഴും നിഷേധിക്കുന്നത്. കാരണം അത് ഏതിനുമുണ്ട്, ഏത് ആധ്യാത്മിക സാധനയിലൂടെ പോയാലും. ശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത് ഒരു ആത്മീയ സാധനയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, അതിന് പ്രത്യേകിച്ച് വാസനയുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏത് ആധ്യാത്മിക സാധനങ്ങൾക്കും തുല്യമാണ്. ഇപ്പൊ നമ്മൾ ഭക്തിയുടേതായ മാർഗത്തിലൂടെ പോകുന്നു, ശാസ്ത്രത്തെ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല. ഈ ഭക്തി തന്നെ ഒരുവനിൽ അഹന്തയുണ്ടാക്കാം. അത് ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭക്തി തന്നെ ഒരുവനെ നശിപ്പിക്കാം. ഭക്തി അഹന്ത ഉണ്ടാക്കത്തില്ലേ? ഞാനാണ് ഉത്തമനായ ഭക്തൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ എന്നൊരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതവനാഥ പതിപ്പിക്കും. യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അതിന്റെ സിദ്ധികളിലും മറ്റും ഭ്രമിച്ചു കഴിഞ്ഞാൽ അതൊരുവനെ അപകടത്തിലേക്ക് ചാടിക്കുന്നു. അപ്പൊ ഏത് കാര്യത്തിലായാലും അപകടങ്ങളുണ്ട്. എവിടെയാണോ നന്മയുള്ളത് അതിനോട് ചേർന്ന് കുറച്ച് തിന്മയായിരിക്കും. അത് ഏത് വിഷയത്തിലുള്ളതാണ്, ലൗകികമായാലും ശരി ആത്മീയമായാലും ശരി. അപ്പോ അതിന് സംഭവിക്കാം. ശാസ്ത്ര അഭ്യസനത്തിലും അത് നമ്മളെ അഹന്ത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കുകയോ ഒക്കെ ചെയ്യാം. വാച്ചുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളു. അല്ലാതെ ശാസ്ത്രത്തെ പാടെ അത് ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാമെന്നുള്ള നല്ല കാര്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കാം. പക്ഷെ ഈ മാർഗം, ഈ പഠിക്കുക, ഈ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്നത് ABCD മുതലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ പഠനം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മിൽ നിന്ന് അന്യമായ ഏതൊരു വിഷയത്തെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പൊ അതുപോലെയാണ് ഈ ആത്മീയ ശാസ്ത്രത്തിന്റെ പഠനം എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പഠനം എന്ന് പറയാറില്ല. അവിടെ ശ്രവണം എന്നാ പറയുന്നു, മനനം എന്ന് പറയും, നിധിധ്യാസനം എന്ന് പറയും. പഠനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. പഠ വ്യക്തായം വാചി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. പഠനം, പഠധാതുവിന്റെ അർത്ഥം തന്നെ എന്താണ്? വ്യക്തമായി പറയുക എന്നതിനർത്ഥമാണ്. അല്ല, നമ്മൾ ഈ സാധാരണ ഈ സ്കൂളിൽ പോയി പഠിക്കുന്നില്ലേ, അങ്ങനെ ഒരു അർത്ഥം ആ ശബ്ദത്തിനുകൂടിയില്ല. പഠ വ്യക്തായം വാചി, വ്യക്തമായി വാചി എന്ന് വെച്ചാൽ പറയുക, വ്യക്തമായി പറയുന്നതിന്, അതായത് നമ്മൾ വ്യക്തമായി പറയുന്ന വെച്ചാൽ വേറൊരാൾ കേൾക്കത്തക്ക രീതിയിൽ ഒരു കാര്യത്തെ സ്ഫുടമായി പറയുന്നതിനാണ് ഈ പഠ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പഠിക്കുക സംസ്കൃതത്തിൽ വന്നത്. അതിന്റെ തന്നെ രൂപാന്തരമാണ് മലയാളത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പഠനമല്ല അതിനെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ച് ശ്രവണമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ബ്രഹ്മസൂത്രം ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പോൾ എന്താണ്, ഞാനൊരു വ്യക്തി എന്റെ ആശയങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയല്ല ചെയ്യുന്നു. പൂർവ്വകാലത്തിൽ ഏതോ ആചാര്യന്മാര് ആവിഷ്കരിച്ച ആശയങ്ങളെ ഒരു മീഡിയത്തിലൂടെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കി തരുന്നു എന്നേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഒന്നും വാസ്തവത്തിൽ എനിക്കില്ല, ഞാൻ ഇതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അവിടെ ഈ സംഭവിക്കുന്ന എന്താണ്, ശ്രവണമാണ് സംഭവിക്കുന്നത്. പൂർവ്വകാലത്തിൽ വ്യാസ മഹർഷിയോ അല്ലെങ്കിൽ ആചാര്യസ്വാമികളോ പറഞ്ഞ കാര്യങ്ങളെ, ഒരുപക്ഷെ അന്ന് അവർ പറഞ്ഞത് സംസ്കൃത ഭാഷയിലായിരിക്കും, അവരുപയോഗിച്ച ശൈലി ന്യായത്തിന്റെയോ മീമാംസയുടെയോ ഒക്കെ ശൈലിയായിരിക്കും. ആ ശൈലിയെ ഒന്ന് മാറ്റി അതിലൊരു മൊഴിമാറ്റം നടത്തി ശൈലീഭേദം വരുത്തി ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ആശയത്തെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അതെന്തെങ്കിലും പിശക് വരുന്നെങ്കിൽ പറയുന്ന എനിക്ക് വരുന്ന പിശകായിരിക്കും. ശാസ്ത്രത്തിൽ പിശക് വരത്തില്ല, ആചാര്യന്മാർക്ക് അങ്ങനെയുള്ള പിശകുകൾ വരത്തില്ല. അപ്പോൾ അവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ചപ്പോൾ സംഭവിക്കുന്നത്? ആചാര്യന്മാരുടെ വാക്കുകളെ നമ്മൾ ശ്രവിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ശ്രവണം തന്നെയാണ് നടക്കുന്നത്. അത് ആ ശബ്ദരൂപത്തിൽ വേറൊരാളുടെ ശബ്ദത്തിലൂടെ ആചാര്യന്റെ ആശയം നമ്മുടെ കർണപുടങ്ങളിലൂടെ നമ്മുടെ അന്ധകരണത്തിൽ പതിച്ച് നമ്മുടെ ഉള്ളിൽ അതിനനുയോജ്യമായ ബോധത്തെ, അറിവിനെ ഉണ്ടാക്കുന്നു, ആധ്യാത്മികമായ വിഷയങ്ങളെ കുറിച്ച്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ശ്രവണമാണ്. അവിടെ നമ്മൾ അന്യമായൊരു വിഷയത്തെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതുപോലെ സയൻസോ മാത്സോ പഠിക്കുന്നതുപോലെ നമ്മൾ ഒരു വിഷയത്തെ അവിടെ പഠിക്കുകയല്ല ചെയ്യുന്നു. നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചോ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ ശ്രുതി പ്രമാണമായിട്ടുള്ള, വേദം പ്രമാണമായിട്ടുള്ള ആചാര്യ വചനങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു സാധാരണ പഠനം പോലെ നമ്മളതിനെ സ്വീകരിക്കാൻ പാടില്ല. ഞാനിതൊക്കെ ആമുഖമായി പറഞ്ഞത് ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ, ആദ്യം സൂത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇതെന്തോ ഒരു അപകടമുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ധാരണ വരും. കാരണം സൂത്രം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ മനസ്സിൽ അങ്ങനെയിരിക്കും. രണ്ടാമത് ബ്രഹ്മം എന്നുകൂടെ അതിനോട് ചേർത്തിട്ടുണ്ട്. അത് അതിലും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖത്തും കാണാം, ഒരു മസിൽ പിടിച്ചായിരിക്കുന്നു. കാരണം എന്തോ ഭയങ്കര അപകടകരമായ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യൻ നമ്മളെവിടെയാ കൊണ്ട് ചാടിക്കുന്നു കണ്ടറിയേണ്ട കാര്യമാണ് എന്നുള്ള ഒരു മസിൽ പിടുത്തത്തിലാണ് എല്ലാവരും ഇതിനങ്ങോട്ട് നേരിടാനിരിക്കുന്നു. എന്ത് വന്നാലും നേരിടുക തന്നെ, ഇതാണ് ഇവിടെ വന്നുപോയത്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നമുക്കിതിൽ വരുന്ന ഒരു വൈഷമ്യം എന്ന് പറയുന്നത് ഭാഷയിലുള്ള ഒരു വ്യത്യാസം. ബ്രഹ്മസൂത്രം ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. പക്ഷെ ആ ഭാഷാന്തരത്തിലും ശരിക്കും അതിൻ്റെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജിമ എന്ന് പറയുമ്പോൾ സംസ്കൃതം പോലെ തന്നെ പ്രയാസമാണ്. ആദ്യം പഴയകാലത്ത് തർജ്ജിമ ചെയ്തിട്ടുള്ള മലയാള ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ വിഷമമുണ്ട്. സംസ്കൃത പദങ്ങളുടെ വിഭക്തി മാറ്റി രാമസ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ നാക്കം, അത്രയും വ്യത്യാസപ്പെടുത്തിയാണ് അതിന്റെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നീട് വന്ന ഡോക്ടർ സി ജി വാര്യര് അവരുടെയൊക്കെ ഭാഷാന്തരങ്ങൾ നോക്കി, അതിനും ഈ പ്രയാസമാണ്. കാരണം സംസ്കൃത വിഭക്തി മാറ്റി മലയാളത്തിലാക്കുക. പലപ്പോഴും ഇപ്പോൾ ബ്രഹ്മം, ബ്രഹ്മണഹ, ബ്രഹ്മത്തിന്റെ എന്നാക്കും. അപ്പോൾ ഈ ബ്രഹ്മം എന്നുള്ള പദത്തിന്റെ അർത്ഥം അവിടെ വിശദമാക്കത്തില്ല. ഇങ്ങനെയൊരു വൈഷമ്യമുള്ളതുകൊണ്ട് മലയാളത്തിലുള്ള വായിച്ചാലും പറ്റത്തില്ല. പിന്നെ സ്വതന്ത്ര വ്യാഖ്യാനങ്ങളുണ്ട്. സ്വതന്ത്ര വ്യാഖ്യാനങ്ങളിൽ ചെയ്തിരിക്കുന്നു പലപ്പോഴും അവർ ഈ മൂലത്തിന്റെ ആശയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭാഷ്യത്തിന്റെ ആശയത്തിൽ നിന്ന് വളരെ വിട്ടുമാറിയിട്ട് സ്വന്തം ആശയങ്ങളെ ാണ് അതിലൂടെ പ്രതിപാദിക്കുന്നത്. ആശയങ്ങൾ ആത്യന്തികമായി ശരിയായിരിക്കും, എന്നാലും ഭാഷ്യകാരന്റെ ആശയങ്ങളിൽ നിന്നും വളരെ മാറി സ്വന്തമായ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രീതിയാണ് ഭാഷ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ കഴിയുന്നത്ര 100% നമുക്ക് സൂത്രത്തിനോടോ അല്ലെങ്കിൽ ഭാഷ്യത്തിനോടോ നീതി പുലർത്താം എന്നൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ കഴിയുന്നത്ര ഭാഷ്യത്തോടും മൂലത്തിനോടും നീതി പുലർത്തി നമ്മളതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം അതാണ്. അത് നമ്മൾ ഈ ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്ന ഒരു പണിയാണെന്നുള്ള ഒരു മുൻധാരണ നമ്മുടെ മനസ്സിൽ നിന്നും കളയണം. കാരണം ഇത് അത്ര പ്രയാസമില്ല. ലളിതമായി തന്നെ ആ ഭാഷയുടെയും ശൈലിയുടെയും വൈഷമ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ലളിതമായി തന്നെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ ആ ഒരു വിഷയ പ്രതിപാദന രീതിയിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് ചിലപ്പോൾ 2-3 ദിവസത്തെ താമസം വന്നേക്കാം അതുമായിട്ടൊന്ന് പരിചയപ്പെടുന്നതിന്. കാരണം ഇത് ആധ്യാത്മികമായ വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് സാമാന്യമായ രീതിയിൽ ബോധമുണ്ട്. ചിലർ കൂടുതലായും അറിഞ്ഞെന്നിരിക്കും. എന്തായാലും പൊതുവായി നമുക്കെല്ലാം അറിയാവുന്ന വിഷയം തന്നെയാണ് ഇതീ പറയുന്നത്. ഈ പറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ, ഭാഷയുടെ ഒരു വൈഷമ്യമൊന്നേ ഉള്ളൂ. പുതുതായി കൂടുതൽ വിഷയങ്ങളൊന്നും നമ്മളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മളിപ്പോൾ അമ്മയുടെ ഉപദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മഹാത്മാക്കളുടെ ഉപദേശങ്ങളിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പുതുതായി നമ്മൾ പുതിയൊരു അറിവ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമില്ല. വേറെ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക അതേ കാര്യങ്ങളെ തന്നെ, അതേ ആശയങ്ങളെ തന്നെ. ആത്യന്തികമായി ഈ ആശയങ്ങളിലൊന്നും വൈഷമ്യമില്ല. പിന്നെ ചില ശാസ്ത്രീയമായ ചിന്താ പദ്ധതികളും മറ്റും ഇതിനകത്തേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ നമുക്ക് പുതുമയുള്ളതായിരിക്കും. അതൊഴിവാക്കി കഴിഞ്ഞാൽ ആ ആശയ താല്പര്യം, അതിന്റെ സാരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. സാധാരണ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഈ ബ്രഹ്മസൂത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അതിന്റെ സാരത്തെ ഗ്രഹിച്ചു പോവുക എന്നുള്ളതാണ്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം പറയും. ശാസ്ത്രം എന്ന് പറയുന്നത് അനന്തമാണ്. അറിയാനാണെങ്കിലോ വളരെയധികം ഏതൊക്കെ ശാസ്ത്രങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കും, എത്ര ആചാര്യന്മാരുണ്ട്, ശ്രുതികൾ പലതരത്തിൽ, ആചാര്യന്മാർ പലതരത്തിൽ. അല്പസ്ഥ കാല ബഹവസ്ഥ വിഘ്നാഹ, കാലമാണെങ്കിൽ കുറച്ച് കാലമേ ഉള്ളൂ, വിഘ്നങ്ങളാണെങ്കിൽ ഒരുപാട്. ഇതിന്റെ ഇടയ്ക്ക് കൂടി യത് സാരഭൂതം തത് ഉപാസിതവ്യം, ഏതാണോ സാരമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു നയമാണ് നമ്മളിതിന്റെ ചർച്ചയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്ര ഗഹ്വരതകളിലേക്ക്, ഗഹനതയിലേക്കൊക്കെ പോയി ശാസ്ത്ര നൂലാമാലകളിൽ ശബ്ദജാലത്തിലേക്ക് കുടുങ്ങുന്നവരിതല്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ശാസ്ത്രം ആചാര്യന്മാർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതൊരു പേടി സ്വപ്നം പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശിവാമൃത തേഞ്ഞി സ്വാമി പന്മനാശ്രമത്തിൽ ഒന്ന് ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഇത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടെന്നെങ്കിലും പറയാമല്ലോ, അത്രയെങ്കിലും ആയതാണ് കാര്യമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇത് സംഗതി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിനൊരവസരം എന്നുള്ള രീതിയിൽ ഇതിനെ സ്വീകരിച്ചാൽ മതി. എന്താ വലിയൊരു ശാസ്ത്ര പഠനമായിട്ട് എടുക്കണ്ട. ബ്രഹ്മസൂത്ര ഈ പറഞ്ഞതുപോലെ സൂത്രം സൂചിപ്പിക്കുന്നു ബ്രഹ്മം, ബ്രഹ്മമാണ് ഇതിന്റെ വിഷയം. ഇതിന് ഉത്തരമീമാംസ എന്ന് പറയും. മീമാംസ നമ്മൾ ഈ ഭാഷ്യത്തിൽ തന്നെ പഠിച്ചുവെന്നും പറയും. പൂജിത വിചാര വചനോ മീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിതമായ വിചാരം, പൂജനീയമായ വിചാരം എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞാൽ പൂജിത വിചാര വചനവും മീമാംസ എന്നാണ്, പൂജിതമായ വിചാരം. അപ്പൊ നമ്മൾ നടക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് പൂജിതമായ ഒരു വിചാരമാണ്. ഈ മീമാംസ ഇതിന് വൈദിക മീമാംസ എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിന് വൈദിക മീമാംസ എന്ന് പറയുന്നത്, അതായത് വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, ഇത് വേദത്തെ സംബന്ധിച്ച മീമാംസയാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്പഷ്ടമായ അർത്ഥം? അറിവ് എന്നാണ് വേദശബ്ദത്തിന്റെ അർത്ഥം. അപ്പം അറിവിനെ സംബന്ധിച്ച മീമാംസ, അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം, ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്നാണ് വൈദിക മീമാംസയുടെ അർത്ഥം. അപ്പൊ ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്ന് പറയുമ്പോൾ ശരിയായ അറിവ് ഉണ്ടാക്കുന്നതിന് ഉള്ള പൂജനീയമായ ഒരു വിചാരം. ഇതിൽ ആ പൂജനീയത എന്താണ്? കാരണം ഇത് ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതാണ് ഇതിന്റെ പൂജനീയത. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതാണ് ഇതിന്റെ പൂജനീയത. ഈ വിചാരത്തിന് ഈ പൂജനീയത വരുന്നതിന് കാരണം അതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച് ഈശ്വരൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ബ്രഹ്മം. ഈശ്വരൻ എന്ന് പറയുന്നതും സംസ്കൃതം തന്നെ. മലയാളത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു, ഈശ്വര എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ ഇന്നെന്നാണ്. അപ്പൊ ഈ സംസ്കൃതവും ഇതിന്റെ ഇടയ്ക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് ശിവാമൃത ചൈതന്യ സ്വാമി അവിടെ വരുമ്പം പറഞ്ഞു, ഈ സംസ്കൃതത്തിന്റെ ഇടയ്ക്ക്. ഈ സംസ്കൃതം എന്ന് പറയുന്നതും ഇതുപോലെയാണ്, കാരണം ഈ സംസ്കൃതം എന്ന് പറയുന്നത് ശരിക്കും മലയാളം തന്നെയാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നു, ആ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇന്നിന് പകരം ഹാ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതമായി. അപ്പൊ സംസ്കൃതത്തിൽ നമുക്ക് വിശേഷിച്ച് പഠിക്കാനൊന്നുമില്ല. മലയാളം ശരിക്കറിയാമെന്നുള്ളവർക്ക് സംസ്കൃതം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് മലയാളമാണ്. മലയാളത്തിലാണ് നമുക്ക് വേണ്ടത്ര അറിവില്ലാത്തത്. എന്തെങ്കിലും അറിവ് കുറവ് വരികയാണെങ്കിൽ മലയാളത്തിലേ വരത്തുള്ളൂ. മലയാളം ശരിക്കും പഠിച്ചാൽ സംസ്കൃതം ഇത്രയേ ഉള്ള വ്യത്യാസം എന്നാണ്. ഈശ്വരൻ എന്ന് പറയുന്നതിന് നമ്മളെന്ത് പറയുന്നു? ഈശ്വരഹ എന്നാക്കുന്നു. ഇപ്പോ ബ്രഹ്മം എന്ന് പറയുന്നത് മലയാളം, സംസ്കൃതത്തിൽ ഉമ്മെന്ന് പറയണ്ട, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിൽ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ നമ്മൾ കയറി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതമാകത്തില്ല. അപ്പൊ സംസ്കൃതത്തിൽ പറയുമ്പോൾ ബ്രഹ്മ എന്ന് പറയാവും. ബ്രഹ്മ എന്ന് പറഞ്ഞാലും തെറ്റിപ്പോകും. ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമായിപ്പോകും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമാകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മം എന്ന് പറയണമെങ്കിൽ മലയാളത്തിൽ ബ്രഹ്മം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ വരുമ്പോൾ ബ്രഹ്മ എന്ന് പറയണം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയുള്ള സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. വാക്കുകളെ പരസ്പരം യോജിപ്പിച്ച് പറയുന്ന ഒരു വൈഷമ്യമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശീലം ഇല്ലാത്തതുകൊണ്ടാണ് പദങ്ങളെ പരസ്പരം യോജിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിനും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക്, ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് സംസ്കൃതവും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. അപ്പൊ ഇതിനെ വേദാന്ത മീമാംസ, ബ്രഹ്മമീമാംസ, വൈദിക മീമാംസ എന്നെല്ലാം പറയുന്നു. അപ്പൊ ഈ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എന്താണ് ഇത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ബ്രഹ്മസൂത്രമാണ്, അതിൽ വേദാന്തമാണ് പറയുന്നത്. അപ്പൊ ഈ മീമാംസ ഇതെങ്ങനെയാ, ഇതിനെ വൈദിക മീമാംസ എന്നെങ്ങനെ പറയും, ഇതിലെങ്ങനെ വേദത്തിലെ മുഴുവൻ കാര്യം ഇതിൽ വരുന്നുണ്ടോ? അപ്പൊ ശരിക്കും ഈ മീമാംസ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം മാത്രമല്ല വൈദിക മീമാംസ, ഇത് പൂർവ്വ ഉത്തര മീമാംസകൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. പൂർവമീമാംസയും ഉത്തരമീമാംസയും രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ മീമാംസയായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്ര പദ്ധതിയിൽ. അതായത് പൂർവമീമാംസ എന്ന് പറയുമ്പോൾ ജൈമിനി മഹർഷിയുടെ മീമാംസ, കർമ്മകാണ്ഡത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മീമാംസ. ഉത്തരമീമാംസ എന്ന് പറയുന്നത് വ്യാസന്റെ ബ്രഹ്മസൂത്രം, മുമ്പ് ധർമ്മസൂത്രം, രണ്ടാമത് ബ്രഹ്മസൂത്രം. ധർമ്മസൂത്രമാണ് ജൈമിനിയുടെ, വ്യാസന്റേത് ബ്രഹ്മസൂത്രം. അതിനെ നമ്മൾ ജൈമിനീയ മീമാംസ എന്ന് പറയും. ജൈമിനിയുടെ ധർമ്മസൂത്രങ്ങൾ ഇതിനെ നമ്മൾ വ്യാസമീമാംസ, വ്യാസന്റെ മീമാംസ എന്ന് പറയും, ബാദരായണ മീമാംസ എന്നെല്ലാം പറയും. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ശാസ്ത്രമാണ്, എന്നുവെച്ചാൽ പരസ്പര പൂരകങ്ങളായിരിക്കുന്ന ശാസ്ത്രമാണ്. എന്നാൽ ചില ഭാഗത്ത് ധർമ്മമീമാംസയെ ബ്രഹ്മമീമാംസയ്ക്ക് നിഷേധിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നിഷേധിച്ചാൽ തന്നെയും നിഷേധിക്കുന്നിടത്ത് തന്നെ ഇത് പരസ്പര പൂരകങ്ങളാണ്, ഇത് രണ്ടും കൂടെ ചേർന്നേ ശാസ്ത്രം പൂർണ്ണമാകുന്നു. അപ്പൊ ഈ വേദാന്തം എന്ന് പറയുന്നത് എന്തോ പ്രത്യേകിച്ചുള്ള ഒരു സാധനമാണ്, അതിന് മറ്റതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ ധരിക്കുമെങ്കിലും അതത്ര ശരിയല്ല. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ആ ബന്ധം എന്ന് പറയുന്നത് എന്താണ്, കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം. ഈ വേദാന്തം പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ആശങ്ക തന്നെയുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അതായത് ഈ വേദാന്തം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബ്രഹ്മം തലക്ക് പിടിക്കും. ബ്രഹ്മം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആശ്രമവും എല്ലാം ഉപേക്ഷിച്ച് പിന്നെ അവധൂതന്മാരായിട്ട് പിറ്റേ ദിവസം പോലെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഭിക്ഷയും ആഴ്ച നടക്കും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ ഇത് കുറെ കാലം പഠിച്ചിട്ടും അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റിയവരെയെന്ന് ഞാൻ കണ്ടിട്ടുമില്ല. ഇതിങ്ങനെ നടക്കുന്നത് മുഴുവൻ ഇത് പഠിക്കാത്തവരാണ് കൂടുതലും ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് പഠിച്ചതെന്ന് വിചാരിച്ചേ. അതായത് ഒരിക്കലും നമ്മൾ ധരിക്കരുത് ഇത് ഈ കർമ്മത്തെയും എല്ലാം പൂർണ്ണമായും നിഷേധിച്ച് ഇതങ്ങോട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പൂർണ്ണജ്ഞാനി, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവധൂതന്മാരായി ഉടൻ തന്നെ ആശ്രമം വിട്ടുപോകും, പിന്നീട് നമുക്ക് വേറെ കർത്തവ്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒന്ന് ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ ഈ ക്ലാസ് ബഹിഷ്കരിക്കുകയാണ് എന്നൊന്നും വരും ധരിച്ചുകളയരുത്. ഇത് വാസ്തവത്തിന് അങ്ങനെയുള്ള യാതൊരു അപകടം ഇതിനകത്തില്ല. ഇത് പരസ്പരം പൂരകങ്ങളാണ്, കർമ്മവും ജ്ഞാനവും. എന്താ സ്വാമി ഒരു പുതിയ സിദ്ധാന്തം പറയുകയാണ്, ഞങ്ങളെ വഴിതെറ്റിക്കാനൊന്നും ധരിക്കരുത്. ഇതെല്ലാം ആചാര്യസമ്മതമായ കാര്യങ്ങളാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: ൂരേക്ഷുവാണോവൈശ്വാനര സംവത്സര ആത്മാ അശ്വസ്യമേത്യസ്യാദൗഃപൃഷ്ഠം അന്തരിക്ഷം ഉദരം പൃഥിവീ പാജസ്യം ദിശ പാർശ്വി വാന്ദ്രദിശ പാർശ്വ ഋതവോ അംഗാനി മാസാശ്ചാർദ്ധമാസാശ്ച പർവാണി അഹോരാത്രാണി പ്രതിഷ്ഠാ നക്ഷത്രാണ്യസ്തീനി നഭോമാംസാനി ഓവധ്യംസികതാഃ സിന്ധവോ ഭൂതാഃ യകൃശ്ച ക്ലോമാനശ്ച പർവതാഃ ഓഷധേശ്ച വനസ്പതേശ്ച ലോമാനി ഉദ്യൻ പൂർവാർദ്ധോ നിമ്ലോചന ജഘ്നാർദ്ധോ യദര് വിദ്യത് വിജൃംഭതേ തദ്വിദ്യോതതേ യദ് മിഥൂനുതേ തസ്ഥനയതി യദ് മേഹതേ തദ്വർഷതി വാഗേവസ്യ വാക് തത്ര തവത് അശ്വമേധ വിജ്ഞാനായ ഉഷാപാശ്വസ്യ ഇത്യാദി വിശാലം പറഞ്ഞുള്ള ഉഷോപാശ്വസ്യ എന്ന് പറയുന്ന ഈ ഭാഗം ആരംഭിച്ചിരിക്കുന്നത് അശ്വമേധ വിജ്ഞാനത്തിന് അശ്വമേധ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസന. തതശ്ച അശ്വവിഷയമേവ ദർശനം ഉച്ചതേ. ഇത് അശ്വത്തെ സംബന്ധിച്ചുള്ള ഉപാസന, അശ്വമേധത്തിലെ അശ്വം, അതിനെക്കുറിച്ചുള്ള ഉപാസന, ദർശനം എന്ന് വെച്ചാൽ ഉപാസന. അശ്വമേധത്തിലെ ഒരു പ്രധാനമായ അംഗമാണ് അശ്വം. പ്രാധാന്യത അശ്വസ്യ അശ്വമേധത്തിൽ അശ്വത്തിന് വളരെ അശ്വമേധ കർമ്മത്തിൽ അശ്വത്തിന് പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ചേർത്ത് കൃതോഹ യാഗത്തിന് തന്നെ അശ്വമേധമെന്നാണ് പേര്. അശ്വവുമായി ചേർത്താണ് അതിന്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രജാപത്യ ത്വച്ച, ഇതിന്റെ ദേവത പ്രജാപതിയാണ് എന്ന് പറഞ്ഞു. മറ്റ് കർമ്മങ്ങളിൽ വെച്ചെല്ലാം വളരെ മുഖ്യമാണ് അശ്വമേധം. ഓരോ കർമ്മത്തിനൊരു ദേവതയുണ്ട്, ഇവിടെ പ്രജാപതിയാണ് ദേവത, അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ പശുവിൽ അശ്വമേധ കർമ്മത്തിന്റെ അംഗമായിരിക്കുന്ന ആ അശ്വത്തിൽ ഇവിടെ പ്രജാപതിത്വ കർമ്മം, പ്രജാപതി ഭാവന, പ്രജാപതി വിരാട് പുരുഷൻ, ആ വിരാട് ഭാവന, അത് വിഷ്ണുത്വാധികരണമിവ പ്രതിമാകും ഭാഷകാരണം. എങ്ങനെയാണ് ഒരു പ്രതിമയെ അതിനെ വിഷ്ണുവാണെന്ന് ധ്യാനിക്കുന്നത്, അതുപോലെ അശ്വത്ത് അശ്വമേധത്തിന്റെ ഭാഗമായിരിക്കുന്ന അശ്വത്ത് വിരാട് ഭാവന, അതിന്റെ ഫലം പ്രജാപതിത്വപ്രാപ്തി. ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരഹ, മേധ്യം മേധാർഹമായിരിക്കുന്ന, മേധാന്തി യജ്ഞം യജ്ഞാർഹമായിരിക്കുന്ന, യജ്ഞത്തിൽ ഉപയോഗിക്കേണ്ടതായ അശ്വത്തിന്റെ ശിരസ്, അതെന്താണ്? ഉഷസ്സാണ്. ഈ വിരാട് പ്രപഞ്ചത്തിന്റെ ഒരു പ്രധാനമായ ഭാഗമാണ് ഉഷ. ഉഷസ് ബ്രാഹ്മോ മുഹൂർത്ത ഭാഷകാരം പറയും പ്രഭാതം, അത് അശ്വത്തിന്റെ ശിരസ്സാണ്. അപ്പൊ അശ്വത്തിന്റെ ശിരസ്സിനെ അത് ഉഷസ്സാണ്. അശ്വം പ്രപഞ്ചാത്മകമാണ്, അങ്ങനെ ഭാവന ചെയ്യുക. സൂര്യചക്ഷുഃ, അതിന്റെ കണ്ണ്, അതാണ് സൂര്യൻ. വാതഃ പ്രാണോ, വായു, അതാണ് അതിന്റെ പ്രാണൻ. വായുവാണ് ഈ അശ്വത്തിന് പ്രാണനായിരിക്കുന്നു. വ്യാപ്തം അഗ്നിർവൈശ്വാനരഹ, വ്യാപ്തം എന്ന് വെച്ചാൽ അതിന്റെ തുറന്ന വായു. അശ്വത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതിലേക്ക് അത് വാതുറം. അത് വൈശ്വാനരാഗ്നിയാണ്, വൈശ്വാനരാഗ്നി. സംവത്സര ആത്മാ അശ്വസ്യ മേധ്യസ്യ, വരുന്ന എല്ലായിടത്തും ഇങ്ങനെ ചേർക്കണം. മേധ്യസ്യ അശ്വസ്യ ദേഹ പൃഷ്ഠം, അങ്ങനെ സംവത്സരമാണ് അതിന്റെ ആത്മാ ശരീരം. ആത്മാന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ദേഹ പൃഷ്ഠം, അതിന്റെ പൃഷ്ഠഭാഗമാണ് ദ്വിലോകം. അന്തരീക്ഷ ഉദരം, ഉദരം എന്ന് പറയുന്നത് ഒഴിഞ്ഞ സ്ഥലമാണതുകൊണ്ട്, അന്തരീക്ഷം ഒഴിഞ്ഞ സ്ഥലമാണതുകൊണ്ട് അതിന് പറഞ്ഞു. പൃഥ്വി പാജസ്യം, പാജസ്യം കുളമ്പ്, അതാണ് ഈ പൃഥ്വി. ദിശപാർശ്വ, അതിന് വശങ്ങളുണ്ടല്ലോ, പാർശ്വഭാഗങ്ങൾ, അശ്വത്തിന്റെ പാർശ്വഭാഗങ്ങൾ ദിക്കാണ്, അനധിക്കായി ഭാവന ചെയ്യുന്നു. അവാന്തര ദിശവ പാർശ്വ, ദിക്കുകളിൽ തന്നെ അവാന്തര ദിക്കുകളുണ്ടല്ലോ, വായുകോണം, അഗ്നികോണം എന്നെല്ലാം പറയുന്നു. അതാണ് പാർശ്വ, പാർശ്വ അസ്ഥികൾ. ഹൃദവോ അങ്കാനി, ഹൃദുക്കളാണ് അതിൻ്റെ അംഗങ്ങൾ. മാസാസ് അർദ്ധമാസാസ് പർവാണി, അതിൻ്റെ സന്ധികൾ. അത് മാസം അർദ്ധമാസം എന്ന് പറയുമ്പോൾ പക്ഷം, അതിൻ്റെ പർവ്വങ്ങൾ. അഹോരാത്രാണി പ്രതിഷ്ഠ, അതിൻ്റെ പാദം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പാദം. പ്രതിഷ്ഠതി ഈതൈഹി, നാല് കാലുകളുണ്ടല്ലോ. നക്ഷത്രാണി അസ്ഥീനി, അസ്ഥി നക്ഷത്രങ്ങളാണ് അതിൻ്റെ അസ്ഥികൾ. നഭോ മാംസാനി, നഭസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാഷകാരം പറയുന്നു നഭസ്ത മേഘാഹ, ആകാശത്തിലുള്ള മേഘം, അതാണ് അതിൻ്റെ മാംസം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അന്തരീക്ഷസ്യ ഉദരത്വപേർ മാംസാനി ഉദക രുധിര സേചന സാമാന്യം. മാംസത്തിൽ നിന്നാണല്ലോ നീര്, രക്തമെല്ലാം വരുന്നു. അതുപോലെ മേഘത്തിൽ നിന്ന് ജലം വരുന്നു. അതുകൊണ്ട് അതിൻ്റെ മാംസം. ഊവധ്യം സികതാഹ, ഊവധ്യത്തിന് ഭാഷകാരൻ പറയുന്നത് ഉദരസ്ഥം അജീർണം അശനം. അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന ജീർണിക്കാത്ത ആഹാരം. കാരണം അശ്വൻ ധാരാളം തിന്നുന്ന സ്വഭാവമാണ്, എപ്പോഴും അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സമയം എൻ്റെ വയറ്റിൽ കുറച്ച് അജീർണമായത് കാണും, ദഹിക്കേണ്ടത്. അത് മണൽത്തിട്ട അസികത, മണലും മണൽത്തിട്ടുകളാണ് സമുദ്രതീരത്തും നദീതീരത്തും ഒക്കെ ഉള്ളത്. എന്താ അതങ്ങനെ പറയാൻ കാരണം? പറയുന്നു വിശിഷ്ടാവയവത്വ സാമാന്യ, മണലിൻ്റെ സ്വഭാവം എന്താണ്, ഒന്നും ഒന്നിനോട് ചേർന്നിരിക്കത്തില്ല. അതുപോലെ ദഹിക്കാത്ത ആഹാരം അങ്ങനെയാണ്. സിന്ധവോ ഗുദാഹ, അതിൻ്റെ ഗുദമാണ് സിന്ധു നദികൾ. യകൃശ്ച ക്ലോമാനശ്ച പർവ്വതാഹ, യകൃത് കരള, ക്ലോമാൻ പാൻക്രിയാസ് എന്ന് പറയുന്നു, അതാണ് പർവ്വതം. ഓഷധേശ വനസ്പതേശ ലോമാനി, ഓഷധികളും വനസ്പതികളും. ഓഷധി എന്ന് പറയുന്നത് ചെറിയ ചെടികൾ, വനസ്പതി എന്ന് പറയുന്നത് കായുണ്ടായി നശിച്ചു പോകുന്നു, രണ്ടായി തിരിക്കുന്നു. ചിലത് കായുണ്ടായി നശിച്ചു പോകുന്നു, വാഴയും മറ്റും, നെല്ല് വാഴ, അതും അതല്ലാത്തതും. അതാണ് ഓഷധികളും വനസ്പതികളും, അതാണ് അതിൻ്റെ രോമങ്ങൾ. ലോമാനി, ലോമാനി കേശാസ്ഥേത സംഭവം. രോമമൊന്നും കേശമെന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. തലയിലുണ്ടാകുന്ന കേശം, ശരീരത്തിലുണ്ടാകുന്ന രോമം. അതുകൊണ്ട് അതിൻ്റെ രണ്ടിനി എടുക്കുന്ന ഭാഷകാരം പറഞ്ഞിരിക്കുന്നു. ഉദ്ദിൻ പൂർവാർദ്ധവും, കുതിരെ രണ്ടായി ഭാഗിച്ചു നോക്കുക, അതിൻ്റെ പൂർവ്വഭാഗം ആ ഉദയമാണ്. നിംലോചൻ ജഗ്നാർത്ഥവും, ബാക്കി ഭാഗം പിന്നിലേക്ക് വരുന്ന ഭാഗം, അത് അസ്തമയമാണ്. കാരണം മുൻഭാഗം ഉയർന്നും പിൻഭാഗം താഴ്ന്നുമാണല്ലോ. അതുകൊണ്ട് യത് വിജൃംഭതേ തദ് വിദ്യോതേ യത് വിധൂന വിധൂനത്തെ തത് തനയതി, ഇടിപെട്ടെന്നത് കുറിച്ച് പറയുന്നു. കുതിരയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ വായു തുറന്ന് പോട്ടുവാവിടെ വായു തുറന്ന് ശ്വാസം. അപ്പോൾ ശരീരമൊക്കെ ഒന്ന് പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയും ചെയ്യും. ആ അതാണ് വിദ്യോതത്തെ മിന്നൽ. അത് വിജൃംഭതേ തദ് വിദ്യോതത്തെ മിഥൂനത, അതിൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ ശരീരം കുടയുക. ഇടയ്ക്കുന്നതിന് മൊത്തം പട്ടിയും മറ്റും ശരീരം ഇങ്ങനെ കുടയും, നാല് കാല തറയിൽ ഉറപ്പിച്ച് തന്നിട്ട് അവൻ്റെ ശരീരത്തിരിക്കുന്ന രോമവും പൊടിയൊക്കെ തെറിച്ചു. അതാണ് വിധൂനത്തെ എന്ന് പറയുന്നത്. അത് സ്ഥനീര, ഇടിവട്ടം. വായ തുറന്ന് ചില ഗോഷ്ടിയൊക്കെ കാണിക്കും, അതാണ് മിന്നൽ. മിന്നൽ എന്ന് പറയും വായ തുറന്നപ്പോൾ പല്ല് കാണുമല്ലോ, വെളുത്ത പല്ല്, അതുകൊണ്ടാണ് മിന്നൽ എന്ന് പറയുന്നത്. മറ്റത് ശബ്ദം കേൾക്കും, ശരീരം കുടയുമ്പോൾ പൊട്ടപ്പെട്ടാകുന്നൊരു ശബ്ദം കേൾക്കും. അതിനെ ഇടി എന്ന് പറഞ്ഞു. മേഹതി, അത് മൂത്രമൊഴിക്കുന്നതാണ് വർഷം. വാഗേവാസ്യ വാക്ക് പറയുന്നു, അതിൻ്റെ വാക്ക് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ വാക്ക്. അത് ഈ ശബ്ദം മുഴുവൻ അതാണ്. അശ്വമേധയാഗം ചെയ്യാൻ കഴിയാത്തതാണ്, അതിന് അധികാരമില്ലാത്തവർക്ക് അശ്വമേധയും. അശ്വമേധയാഗം കൊണ്ട് എന്ത് ഫലം കിട്ടുന്നു? അത് അർത്ഥചിന്തയോടുകൂടി ഈ മന്ത്രങ്ങൾ ഒരു നിഷ്ഠയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടും, അധ്യയനം ചെയ്താൽ കിട്ടും എന്നാണ്. അതാണ് ഉപാസന. അവിടെ അർത്ഥബോധം വേണം. അടുത്ത് പറയും, അഹർവ അശ്വം പുരസ്താത് മഹിമ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനി രാത്രിലേനം പശ്ചാത് മഹിമ അന്വജായത തസ്യ അപരേ സമുദ്രേ യോനി ഏതോ വാശ്വം മഹിമാനോ അഭിതഃ സംബഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജീ ഗന്ധർവാൻ അർവ അസുരാൻ അശ്വ മനുഷ്യാൻ സമുദ്രേവ അസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ അഹർവാശ്വം പുരസ്താത്. അശ്വത്തിന്റെ മുൻഭാഗത്ത് മഹിമയായി പകൽ പ്രകടമായി എന്നാണ്. മഹിമ എന്ന് പറയുന്നത് അശ്വമേധയാഗത്തിൽ സൗവർണ രാജതോ മഹിമാഖ്യു ഗ്രഹു അശ്വസ്യ അഗ്രഹ പൃഷ്ഠത സ്ഥാപ്യത്തെ ഭാഷകാരം പറയും. അശ്വമേധയാഗത്തിൽ അശ്വത്തിന്റെ പിൻഭാഗത്തും മുൻഭാഗത്തും, മുമ്പിൽ സ്വർണത്തിന്റെ പിന്നിൽ വെള്ളിയുടെ രണ്ട് പാത്രം വയ്ക്കും. അതിനൂടെ മഹിമ എന്ന് പറയുന്നു. യാഗത്തിന്റെ ഒരു ഭാഗമാണ്. അത് മുമ്പിലും പിമ്പിലും വയ്ക്കുന്നു ആ പാത്രം. കാരണം അശ്വമേധ യാഗമാണല്ലോ അവിടെ, അശുവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ മുമ്പിൽ കാണുന്ന എന്താണ്? അത് ആ പാത്രമായി പ്രകടമായിരിക്കുന്നതാണ് പകല്. കാരണം സ്വർണം തിളക്കമുള്ളതാണ്. അതിൻ്റെ പകൽ എവിടുന്നാ വരുന്നത്? സമുദ്രത്തിൽ നിന്നല്ലേ? കാരണം സൂര്യൻ സമുദ്രത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അനുഭവം. അതുകൊണ്ട് പറയുന്നു എന്താണ്, ദശപൂർവ്വ സമുദ്രേ യോനി. പൂർവ്വ സമുദ്രമാണ്, കിഴക്ക് സമുദ്രമാണ് അതിന് കാരണമായിരിക്കുന്നത്. അതിന് നേരെ വിപരീതമായി രാത്രി നേരം പശ്ചാ അസ്തമിക്കുന്നത് പടിഞ്ഞാറേ കടലിനല്ലേ? അതുകൊണ്ട് അത് രാത്രിയാണ്. രാത്രി നേരം പശ്ചാ മഹിമാന്വജായത തസ്യാപരേ സമുദ്രേ യോനി. പശ്ചിമസമുദ്രം അതിന്റെ കാരണമാണ്, അവിടെ നിന്നാണ് ഇത് പ്രകടമാകുന്നത്. ഏതോ വാശ്വം മഹിമാനോ അഭിതഹ, അങ്ങനെ രണ്ട് പാത്രങ്ങൾ, പകലും രാത്രിയുമായ പോലെ രണ്ട് പാത്രങ്ങൾ അശ്വത്തിന്റെ രണ്ട് ഭാഗത്തിലുണ്ട്. അതിനെ രാത്രിയായിട്ട് സങ്കല്പിക്കും. നേരത്തെ പറഞ്ഞ തന്നെ അശ്വത്തിലുള്ള സങ്കല്പം. ഇത് പറയുന്നു അശ്വത്തിന്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആ പാത്രം. ഇത് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകത്തില്ല, പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇത് വൈദികർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. വേദം പഠിക്കുകയും വൈദിക കർമ്മങ്ങൾ ചെയ്യുകയും അവർക്കിത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ് പാത്രം, എവിടെയാണ് അശ്വം, ഇതിന് അവർക്കിത് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. എന്നിട്ട് അശ്വത്തെക്കുറിച്ച് പറയുന്നു, ഹയോ ഭൂത്വ ദേവാൻ ഹയസ്. ഹയം എന്ന അശ്വത്തിനൊരു പര്യായം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വിഭാഗമാണ്. അതാണ് ദേവന്മാരെ വഹിക്കുന്ന അശ്വം. വാജി, വാജി എന്നും പറയും അശ്വത്തിന് പര്യായമാണ്. പക്ഷേ അതെന്താണ്? ഗന്ധർവന്മാരുടെ അശ്വമാണ്. അർവ എന്നും പേരുണ്ട്, അത് അസുരന്മാരെ വഹിക്കുന്ന അശ്വമാണ്. അശ്വം എന്ന് പറയാറുണ്ടല്ലോ, അത് മനുഷ്യനെ വഹിക്കുന്ന അശ്വമാണ്. സമുദ്രയോ അസ്യ ബന്ധുഹു, സമുദ്രത്തിൽ നിന്നാണ് അശ്വം പ്രകടമായതെന്ന് പറയാറുണ്ട്. സമുദ്ര മഥനത്തിലും മറ്റും അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്നു, ഇതിന്റെ ഉത്പത്തിസ്ഥാനം സമുദ്ര യോനി അതാണ്. ഇവിടെ ഭക്ഷ്യകാലം പറയും, ഇവിടെ ഉത്പത്തിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്ര യോനി. കാരണം ഉത്പത്തി സ്വശുദ്ധമിനി ശുദ്ധസ്ഥിതി സ്തൂയത്തെ സമുദ്രവേദി പരമാത്മാ ബന്ധു ബന്ധുനം ബന്ധ്യതി അസ്മിൻ ഇനി. വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. കാരണം ഇവിടെ പ്രജാപതിയാണല്ലോ ഇങ്ങനെ ഭാവന ചെയ്യുന്നു. പരമാത്മാവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് സമുദ്രമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. പ്രജാപതി പരമാത്മാവാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ആ പരമാത്മാവിൽ നിന്നാണ് പ്രജാപതി ഭാവം പ്രകടമായത്. വിരാട് രൂപത്തിലുള്ള ഈ പ്രപഞ്ചവും ആ പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കാണുന്ന വിരാട് രൂപത്തിലുള്ള പ്രപഞ്ചം പരമാത്മാവ് തന്നെയാണ്. അതിനെ അശ്വത്തിലൂടെ ഭാവന ചെയ്യുന്നു, പ്രതിമയിൽ വിഷ്ണുവിനെ ഭാവന ചെയ്യുന്നു പോലെ. കേവലം ഒരു പ്രതിമ വച്ചിട്ട് അത് വിഷ്ണുവാണെന്ന് ഭാവനയാണെങ്കിൽ ഇത് ഇതും ചെയ്യാം. ഇത് വൈദിക ഉപാസന, മറ്റത് സ്മാർത്ഥ ഉപാസന. പ്രതിമയിൽ വിഷ്ണുവിനെയും മറ്റും ഭാവന ചെയ്യുന്നു. അടുത്ത ബ്രാഹ്മണൻ ദ്വിതീയ ബ്രാഹ്മണൻ. ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് ചുരുക്കത്തിലുള്ളതെന്ന് വാർത്തകത്തിൽ പറയുന്നുണ്ട്. ദ്വിതീയ ബ്രാഹ്മണേ വന്യേ രശ്വമേധോപയോഗിന ഉപാസനം വിരാട് ബുദ്ധിയാ കാര്യത്വേന വിധീയതേ. ദ്വിതീയ ബ്രാഹ്മണത്തിൽ അശ്വമേധത്തിലെ ഭാഗമായിരിക്കുന്ന അശ്വത്തെ വിരാട് ബുദ്ധിയിൽ ഉപാസിക്കുക, അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക. വിരാട് ബുദ്ധിയ ഉപാസനം എന്ന് വെച്ചാൽ അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക. അതാണ് ദ്വിതീയ അധ്യായത്തിൽ. ഇത് തന്നെയാണ് അശ്വമേധ അശ്വപാശ്ചര്യം ജയ പ്രഥമ ബ്രാഹ്മണോദിത. ആദ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞ അശ്വ ഉപാസന അത് തന്നെയാണ് ഇത്. എന്താണ് രണ്ടാം ബ്രാഹ്മണത്തിലെ പ്രത്യേകത? ദ്വിതീയ ബ്രാഹ്മണി സമ്യക് ഫലമസ്യ പ്രജക്ഷതേ. ഈ ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് അതിന്റെ ഫലം എന്നുള്ളതുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടു മാസത്തിലുള്ള ഒരു ഉപാസന തന്നെയാണ്. ഇതിന്റെ ഫലം ഒന്ന് തന്നെയാണ്. ഹിരണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹിരണ്യഗർഭപ്രാപ്തി എന്ന് പറയാം, അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ തന്നെയാണ്. അതിന് രണ്ട് ഭാവമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സമഷ്ടിവ്യഷ്ടി ഭാവത്തിന്, സമഷ്ടിയായി ഇത് സർവാത്മകമായിരിക്കുന്നു, വ്യഷ്ടിയായി ബ്രഹ്മലോകത്തിൽ ഹിരണ്യഗർഭനായിരിക്കുന്നു. ഇതിന്റെ പ്രാപ്തി അതാണ് ഇതിന്റെ ഫലം എന്ന് പറഞ്ഞു. അടുത്ത മന്ത്രത്തിൽ നൈവേഹ കിഞ്ചന അഗ്രേ ആസീത് മൃത്തിനെ വേദം ആവൃതം ആസീത് അശ്വനായ അശ്വനായാഹി മൃത്യു തന്മനു അപുരത ആത്മന്യേസ്യാമിതി സോ അർച്ചൻ അചരൻ തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചതേവൈ മേകം അഭൂതിതി തദേവർക്കസ്യ അർക്കത്വം കം ഹവ അസ്മൈ ഭവതി യ ഏവം ഏതത്രകസ്യ അർക്കത്വം വേദ. അത് അഗ്നിയുടെ അശ്വമേധ ഉപയോഗിക്കസ്യ ഉത്പത്തി വിശദി. അടുത്തവിടെ ഇത് ഉപാസനയാണ്, അതിൻ്റെ അശ്വമേധ യാഗത്തെ സംബന്ധിച്ചുള്ള ഉപാസനയാണ്. അതിൽ അശ്വം പോലെ പ്രധാനമുള്ളതാണ് അഗ്നി. അതുകൊണ്ട് പറയുന്നു അശ്വമേധത്തിന് ഉപയോഗമായിട്ടുള്ള ഈ അഗ്നി അതിൻ്റെ ഉപാസനയോട് വരുന്നുണ്ട്. അതിൻ്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നു. അപ്പൊ അഗ്നിയുടെ ഉപാസന എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഉത്പത്തിയെ സ്തുതിക്കുന്നു. അതി വേദത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്നു. ഉത്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ അഗ്നി ഉത്പന്നമായത് ഇങ്ങനെയാണ് എന്ന് അഗ്നിയുടെ ഭൗതികമായ ഉത്പത്തിയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതല്ല. സൃഷ്ടിസ്ഥിതികളെ കുറിച്ചെല്ലാം വേദത്തിൽ പറയുന്നത് ഭക്ഷ്യകാരം പറയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഭൗതികമായ ഉത്പത്തി എങ്ങനെയാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് ഭൗതികമായി അന്വേഷിക്കുന്നു. അതിന് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നു. വേദത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നു. വേദത്തിൽ എന്താണ് തദ്ദർശന വിവക്ഷയ. വേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉപാസ്യമാണ്. അതിൻ്റെ ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞാലും സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാലും നാശത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് പറയുന്ന വസ്തുസ്ഥിതി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഭാഷകാരം പറയും സൃഷ്ടിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അതിന് താല്പര്യമില്ല. പക്ഷെ എന്നാലും ആൾക്കാരെ പറയും എന്താണ് ഇത് ഇങ്ങനെയാണ് ഉണ്ടായത്, അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദം പറയുന്നത് വലിയ സയൻസാണെന്ന് പറയും. ഇവിടെ ഈ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ വേദത്തിൽ അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. സൃഷ്ടിസ്ഥിതികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല. അത് പറയുന്ന സ്തുതി എന്ന് പറഞ്ഞാൽ അത് വസ്തുസ്ഥിതിയല്ല. എവിടെയെങ്കിലും സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥവാദമാണ്. എന്നുവെച്ചാൽ അത് പറയുന്നത് പരമാർത്ഥമേ അല്ല, ഒരു കഥ പോലെ. അതിന് ഉപാസന ഭാവന എന്ന് തന്നെ പേര് തന്നെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭൗതിക വ്യാഖ്യാനങ്ങളല്ല സൃഷ്ടിയ സ്ഥിതി. ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും മുഖ്യമായിട്ടും അതല്ല. എന്നാലും ഇന്ന് ആൾക്കാർ ഇതിനെയൊക്കെ എന്തോ ആധുനിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കൊക്കെ വ്യാഖ്യാനിക്കുന്നു. എന്നാലേ വേദത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. തദ്വിഷയ ദർശന വിവക്ഷയ ഉപാസന അല്ലെങ്കിൽ ഭാവന അതിനുള്ള താല്പര്യത്തിലാണ് ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞതുപോലെ ഉദാഹരണം പറഞ്ഞ സമുദ്രത്തിൽ നിന്നാണ് കുതിര ഉണ്ടായത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ ആൾക്കാരെന്ത് വ്യാഖ്യാനിക്കുന്നുണ്ടോ ഡാർവിൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം സമുദ്രത്തിൽ നിന്ന് മത്സ്യം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് ഉണ്ടായി, അങ്ങനെ ഉണ്ടായി ഉണ്ടായി അവസാനം കരയിൽ വന്ന് കുതിരയായി. ഇത് ഡാർവിൻ പറയുന്നതിന് എത്ര മുമ്പ് നമ്മൾ ഋഷിമാർ കണ്ടുപിടിച്ചിരിക്കുന്നു, അവർക്ക് കൊടുക്കണം നോബൽ പ്രൈസ്. ഇങ്ങനെ പറയും. ഇത് എന്തായാലും ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ ഭാഗ്യം തന്നെ ഇത്രയുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ വ്യാഖ്യാനിച്ചാലുള്ള ഒരു തകരാറ് എന്തിൽ നിന്ന് എന്തും വ്യാഖ്യാനിക്കും. വ്യാഖ്യാനത്തിനൊരു അറുതിയും അന്തവും ഇല്ലാതെ വരും. ആർക്കും അവരുടെ കൽപ്പന പോലെ എന്തും വ്യാഖ്യാനിക്കും. എന്ത് സയൻസ് ഇനി പറയാം, സയൻസോ കണക്കോ എന്ത് വേണോ ഇനി പഠിപ്പിക്കും. പക്ഷെ ഇതല്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കേവലം ഉപാസന. ചില സാദൃശ്യങ്ങൾ കാണും, അത് സമ്മതിക്കുന്നു. കാരണം അങ്ങനെ ഭാവന ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമല്ലോ. അതിനപ്പുറം ഇവിടെ ഇതിന്റെ ഭൗതിക തത്വങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് എന്നാണല്ലോ പറയുന്നത്. സ്തുത്യർത്ഥ നൈവേഹ കിഞ്ചന അഗ്ര ആസേ. ഇവിടെ ആധ്യാത്മികമായ തത്വങ്ങളെ കുറിച്ച് പറയുന്നു. മൃത്യുനൈവ ഇതം ആവൃതം ആസീ. മുമ്പ് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് പറഞ്ഞല്ലോ ഇതിൽ നിന്നാണ് അശ്വം ഉണ്ടായത്. സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയും. അവിടെ ഇനി തത്വചിന്തയിലേക്ക് വരുന്നു. ഭാവന തത്വചിന്ത രണ്ടും വരും. തത്വചിന്ത എന്തിനു? പ്രപഞ്ച തത്വത്തെ കുറിച്ചല്ല, ആത്മതത്വത്തെ കുറിച്ചുള്ള ചിന്ത വരും. അപ്പോ അവിടെ വരുന്നു. കിഞ്ചന കിഞ്ചന വൈ നാമരൂപ പ്രവിഭക്ത വിശേഷം നൈവാസീർണ ബഭൗവ. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗ്രേ പ്രാഗുത്പത്തേഹി മന ആദേഹി. ഈ മനസ്സ് തുടങ്ങിയത് പ്രകടമാകുന്നതിന് മുമ്പ് എന്താണ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശൂന്യമേവ ബഭൂവ ഭാഷകാരൻ ചോദിക്കുന്നു. എന്താ ശൂന്യമായിരുന്നു? ഇവിടെ മുതൽ ശൂന്യവാദി നിഷേധിക്കുകയാണ് പറഞ്ഞത്. ബൗദ്ധന്മാർ ബുദ്ധന്റെ അനുയായികളിൽ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ശൂന്യമേവ പറയുന്നു ശൂന്യവാദി പറഞ്ഞു. എന്തുകൊണ്ട് നൈവേഹ കിഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതി ശ്രുതേഹി എന്നല്ലേ പറയുന്നത്. ശൂന്യത്തെ തന്നെ സ്വീകരിക്കുന്നു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അതാണ് ശൂന്യം. ശൂന്യവാദി പറയുന്ന ശൂന്യത്തിന്റെ അർത്ഥം അതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാര്യം ആസീത് ഉത്പത്തേശിച്ച ഉത്പത്തേഹി. കാരണം അവിടെ എന്താ പറയുന്നത്? ഉത്പന്നമായി എന്നാണ്. ഉത്പന്നമായി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉത്പന്നമായി എന്ന് പറയാൻ പറ്റും. അത് പറയാൻ പറ്റില്ലല്ലോ. ഉത്പന്നമായി എന്ന് വെച്ചാൽ ഉണ്ടായി. ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുപോലെ പറയുന്നു. എന്താ കാര്യമില്ല, കാരണമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉത്പന്നമാകേണ്ട ആവശ്യമുണ്ടെന്ന്, അതിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഉത്പന്നമായി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായില്ല എന്നാണ്. ഉത്പത്തിദേഹി ഘട. ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉത്പത്തി എടുക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സൃഷ്ടി, ഒരു ഉത്പത്തി ഇങ്ങനെയാണെങ്കിൽ ഇതേ യുക്തി തന്നെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ ഉപയോഗിക്കാം. ഒരു മൺപാത്രം അത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതഹ പ്രാഗുത്പത്തേർ ഘടസ്യ നാസ്തിത്വം. അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉത്പത്തിക്ക് മുമ്പ് എന്തായിരുന്നു, ഉത്പത്തിക്ക് ശേഷം എന്താണ്, ഇതും കേവലമായ യുക്തിയെ ആശ്രയിച്ചിട്ടാണ്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഉത്പത്തി പോലെയുള്ള കാര്യങ്ങളെ കേവലം യുക്തിയെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദോഷമെന്ന് വെച്ചാൽ അത് വസ്തുനിഷ്ഠമായ പഠനങ്ങളൊന്നുമില്ല, അതല്ല, ബുദ്ധിപരമായ ചിന്ത മാത്രം. ഇതാണ് ഇതിൽ പറയുന്ന ഒരു ദോഷം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉത്പത്തിയെ കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ അതിന് പരിശോധിച്ച് നോക്കും, വസ്തുനിഷ്ഠമായി പഠിക്കും. കേവലം യുക്തിയിലൂടെ അല്ല അത് തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ പാത്രത്തിന് കയ്യിലെടുക്കേണ്ട കാര്യമില്ല, കണ്ടാൽ മതി. കണ്ടിട്ട് ബാക്കിയെല്ലാം മനസ്സിലാണ് നടക്കുന്നത്, എങ്ങനെ ഉണ്ടായി. മുഖ്യമായിട്ട് അതുകൊണ്ട് ചിന്തയിലൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ച് തത്വചിന്തയിൽ പറയുന്നത്, അല്ല എങ്ങനെ വസ്തുനിഷ്ഠമായി പഠിച്ചാലും ശരി, ആത്യന്തികമായി ഇതിന്റെ നിർണയം ഇവിടെ സംഭവിക്കുന്ന ബുദ്ധിയിലാണ്. ബുദ്ധി തന്നെ നിശ്ചയിക്കുന്ന ഇന്നതാണ്. അപ്പൊ അവിടെ വസ്തുവിനുള്ള പ്രാധാന്യം ബുദ്ധിക്കാണ്. അതുകൊണ്ട് തത്വചിന്തയിൽ ബുദ്ധിയിലൂടെ നിർണയിക്കുന്നു, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഭൗതികമായ പഠനങ്ങളും അന്വേഷണവും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികമായ ചിന്തയിൽ വസ്തുനിഷ്ഠമായ പഠനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, വസ്തുവിനെ ആശ്രയിച്ച് പഠനം നടക്കുന്നു. തത്വചിന്തയിൽ ബുദ്ധിയെ ആശ്രയിച്ച് പഠനങ്ങൾ, കാരണം അത് പറയുന്നത് ആത്യന്തികമായ നിർണയം ബുദ്ധി സംഭവിക്കുന്നു, ഇന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. ബുദ്ധിയാണ് എല്ലാത്തിനും വെളിപ്പെടുത്തുന്നത്, ബുദ്ധിയിലാണ് സർവവും വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് യുക്തിയെ ആശ്രയിച്ച് അനുസരിച്ച് ഇവരെല്ലാം ഈ പറയുന്ന ബൗദ്ധന്മാർ, ബൗദ്ധന്മാരിലൂടെ പ്രധാനമായിട്ട് രണ്ടു കൂട്ടരെയാണ് ഭാഷകാരൻ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ശൂന്യവാദികളും മറ്റൊന്ന് ക്ഷണിക വിജ്ഞാനവാദികളും. അതിന് ശൂന്യവാദത്തിനൊക്കെ ഇന്നും പ്രചാരമുണ്ട്. പക്ഷെ ഈ പറയുന്ന ശൂന്യവാദം, ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദം, അതിനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ്. അത് ഭാഷകാരൻ അതിനെ നിശിതമായി നിഷേധിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് യുക്തിയിലൂടെ ഒരു ശൂന്യതയെ സമർത്ഥിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ആൾക്കാർ ബുദ്ധൻ പറഞ്ഞതാണ് അതിന്റെ ശൂന്യമാണ്, സർവശൂന്യമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ ഇവിടെ നിഷേധിക്കുന്ന ശൂന്യവാദമല്ല, അവരെല്ലാം പറയുന്ന ശൂന്യവാദം ഫലത്തിൽ അദ്വൈതമാണ്. ഭാഷകാരൻ നിഷേധിച്ചിരിക്കുന്ന ശൂന്യവാദം സമർത്ഥിക്കാൻ ബുദ്ധിമുണ്ട്, അസാധ്യമാണ്. ആ രീതിയിലാണ് അതിനെ നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് ശൂന്യവാദത്തെ സ്വീകരിക്കുന്ന പലരും ശങ്കരാചാര്യരോട് വിരോധമുള്ളവരുമാണ്. അതുകൊണ്ടും ആൾക്കാർ ശങ്കരാചാര്യരോടുള്ള വിരോധം കൊണ്ട് ശൂന്യവാദത്തെ സ്വീകരിച്ചു. ശങ്കരാചാര്യരുടെ വിരോധം വരാനുള്ള കാരണം ഇതൊക്കെ ശ്രീശൂദ്രന്മാരെല്ലാം അകറ്റി നിർത്തി അതിനെല്ലാം പിന്തുണച്ചു. അതുകൊണ്ട് അതിന്റെ പേരിൽ ശങ്കരാചാര്യരെ വിമർശിക്കുന്നവരും അവർക്ക് പറ്റിയ ഒന്നാണ് ശൂന്യവാദം. അതുകൊണ്ട് അവർ പറയും ബുദ്ധന്റെ ശൂന്യവാദമാണ്. പക്ഷെ ശങ്കരാചാര്യരുടെ തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു സവിശേഷത മറ്റേതിനെക്കാളും, മറ്റേതൊരു തത്വചിന്തയെക്കാളും, ശങ്കരാചാര്യ തന്റെ ആ തത്വചിന്തയിൽ തനിക്കൊരു സ്ഥാനം കൽപ്പിച്ചിട്ടില്ല, തന്നെ അതിന്റെ വക്താവായിട്ട് ഒരിടത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഭാഷ മുഴുവൻ നോക്കുക, അതാണ് അതിന്റെ ഒരു വിശേഷത. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ പറയുമ്പോൾ സർവത്ര ശങ്കരാചാര്യ പറയുന്നതാണ് ഇത് ശ്രുതി പ്രാമാണ്യ. അതുകൊണ്ട് ശങ്കരാചാര്യരെ വിമർശിച്ചാലും നമുക്ക് അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. താനാണ് ഇതിന്റെ അതോറിറ്റി എന്നൊന്ന് ശങ്കരാചാര്യരിടത്തും പറയുന്നില്ല. ശ്രുതി പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്താണ് പൂർവാചാര്യന്മാർ പറയുന്നു, ഇത് ഞാൻ പറയുന്നു, ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ എന്റെ അനുഭവമാണോ അങ്ങനെയൊന്നും പറയുന്നു. ഇനി ആരുടെയെങ്കിലും അനുഭവം എന്ന് പറഞ്ഞാലും ശരി, ഇന്നുള്ള ഇന്നും പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നേ പറയത്തുള്ളൂ. അല്ലാതെ താൻ ഇതിന്റെ ആളാണോ അദ്വൈതത്തിൽ അങ്ങനെ പറയുന്നില്ല.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual

0: ആയാം ഹൈ.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. പ്രോഗ്രാംസ് ഇൻ ലാംഗ്വേജസ് അതർ ദാൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശൈവലഹരി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ദർ വിൽ ബി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു പ്രോഗ്രാം ടൈമിംഗ്സ്. വി ട്രസ്റ്റ് ദാറ്റ് യു വിൽ കൈൻഡ്ലി അക്സെപ്റ്റ് ദീസ് ഷെഡ്യൂൾ ചേഞ്ചസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പേഷ്യൻസ്. വി ആൾസോ റിക്വസ്റ്റ് യു ടു എൻകറേജ് യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു ലിസൺ ടു ആൻഡ് ബെനിഫിറ്റ് ഫ്രം അവർ റേഡിയോ സർവീസസ്. ഓം നമ ശിവായ.
2: ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദി ഫോളോവിംഗ് ഈസ് ഗംഗാധര അഷ്ടകം, പ്രസന്റഡ് ബൈ ഡോക്ടർ എം ഗോകുലകൃഷ്ണ അയ്യർ.
3: മൗലവഗംഗാ ശശാങ്കൗ കരചരണതലേ ശീതലാംഗാ ഭുജംഗാഃ വാമേ ഭാഗേ ദയാർദ്ര ഹിമഗിരിതനയാ ചന്ദനം സർവഗാത്രേ ഇത്ഥം ശീതം പ്രഭൂതം തവ കനകസഭാനാഥവോഢും ക്വശക്തിഃ ചിത്തേ നിർവേദ തപ്തേ യദി ഭവതി നതേ നിത്യവാസോ മദീയേ ഗാംഗം വാരി മനോഹാരി മുരാരി ചരണച്യുതം ത്രിപുരാരി ശിരശ്ചാരി പാപഹാരി പുനാതു മാം നിത്യം ചിദാനന്ദരൂപം നിൻഹുതാശേഷ ലോകേശ വൈരി പ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗന്ധും ശ്രീമത് ക്ഷീരതരംഗിണീ തടകത്തെ പുണ്യേ വിരിഞ്ചേഃ പുരേ നിത്യം സന്നിഹിതം കിലാകലയിതും ക്ഷീരാഭിഷേകാദരം ശ്രീകാരുത്മതവല്ലികാസഹചരം മാർഗേ സഹായം നൃണാം ശ്രീമത് ദീക്ഷിത വിപ്രദൈവതവരം സഞ്ചിന്തയേ ശങ്കരം. ശ്രീമദപ്പയ്യ ദീക്ഷിതേന്ദ്രരചിതസ്യ ഗംഗാധരാഷ്ടകസ്യ പഞ്ചമശ്ലോകഃ. ശ്ലോകേസ്മിന് സ്വബാന്ധവൈഃ ശിവാലയേ ഭഗവദർച്ചാപൂജാകൈങ്കര്യഹരണരൂപാമാർത്തിമാപദ്യമാനസ്യ ദ്രവിഡേഷു ജാതസ്യ കസ്യചിത് ബ്രാഹ്മണവടോഃ ആർത്തിഹന്താരം തിരുവിരിഞ്ചിപുരക്ഷേത്രസ്ഥിതം ഭഗവന്തം മാർഗസഹായം സ്തുവന്തി ദീക്ഷിതേന്ദ്രാഃ. ഏവം ഭവതി ശ്ലോകഃ. ബാലം ശൈവകുലോദ്ഭവം പരിഹരത് സ്വജ്ഞാതിപക്ഷാകുലം ഖിദ്യന്തം തവ മൂർധ്നി പുഷ്പനിചയം ദാതും സമുദ്യത്കരം ദൃഷ്ട്വാനമ്യ വിരിഞ്ചിരമ്യ നഗരേ പൂജാം തദീയാം ഭജന് ആർത്തത്രാണപരായണസ് ഭഗവാൻ ഗംഗാധരോ മേ ഗതിഃ ഇതി. അന്വയഃ ഏവം ഭവതി. വിരിഞ്ചിരമ്യ നഗരേ ശൈവകുലോദ്ഭവം പരിഹരത് സ്വജ്ഞാതിപക്ഷാകുലം തവ മൂർധ്നി പുഷ്പനിചയം ദാതും സമുദ്യത്കരം ഖിദ്യന്തം ബാലം ദൃഷ്ട്വാ യഃ തദീയാം പൂജാം ഭജന് സ്വശിരഃ ആനമ്യ ആസ്തേ സഹ ആർത്തത്രാണപരായണഃ ഭഗവാൻ ഗംഗാധരഃ മേ ഗതിഃ ഇതി. ദീക്ഷിതേന്ദ്രാണാം കുലദൈവസ്യ ദ്രവിഡേഷു തിരുവിരിഞ്ചിപുരക്ഷേത്രസ്ഥിതസ്യ മർക്കതവല്ലീസമേത ശ്രീ മാർഗസഹായേശ്വരാലയസ്യ സ്ഥലപുരാണം വർണ്ണയന്തി. വിരിഞ്ചിനമ്യ നഗരേ തവ മൂർധ്നി പുഷ്പനിചയം ദാതും സമുദ്യത്കരം ഖിദ്യന്തം ശൈവകുലോദ്ഭവം ബാലം ദൃഷ്ട്വാ യഃ തദീയാം പൂജാം ഭജന് സ്വശിരഃ ആനമ്യ ആസ്തേ സഹ ആർത്തത്രാണപരായണഃ ഭഗവാൻ ഗംഗാധരഃ മേ ഗതിഃ ഇതി. വിരിഞ്ചിരമ്യ നഗരേ തിരുവിരിഞ്ചിപുരം ഇതി അടയപ്പല സമീപവർത്തി ദ്രവിഡേഷു കിഞ്ചിദ് രമ്യം നഗരം. തസ്മിന് തവ തത് ക്ഷേത്രഗർഭഗൃഹേ വിരാജമാനസ്യ മൂർധ്നി ശിരസി പുഷ്പനിചയം പുഷ്പാണാം നിചയം ഓഘം ദാതും സമർപ്പയിതും സമുദ്യത്കരം സമുദ്യന് മഹതാ പ്രയാസേന യതമാനഃ കരഹായസ്യ തം തസ്മാദേവ ഖിദ്യന്തം ശോകമനുഭവന്തം ശൈവകുലോദ്ഭവം ശൈവാനാം ശിവഭക്തിപരാണാം ബ്രാഹ്മണാനാം കുലേ ഉദ്ഭവഃ ജന്മയസ്യ തം ബാലം ബ്രാഹ്മണവടുരൂപധൃശം ബ്രഹ്മാണം ദൃഷ്ട്വാ തദീയാം തേന കൃതാം పూజాం భగవన్ మందిర గర్భగృహే క్రియమాణ మర్చన కైంకర్యం భజన్ స్వీకుర్బాణ స్వశిరః ఇతి వాక్యశేషః ఆనమ్య అధః నమయన్ ఆస్తే ఇత్యపి వాక్యశేషః సహా భూతభావనః ఆర్తత్రాణపరాయణః భగవాన్ గంగాధరః మే గతిః కోయం బాలకః కా తస్య కథా అస్య చ కథాం ఇత్తమాహుః పురా హి బ్రహ్మా కేనచిచ్ఛాపేన భూమ్యాం మానుషం జన్మలేభే తిరువిరించిపుర క్షేత్రస్థితే శివాలయే అర్చనకైంకర్యం కుర్వతాం బ్రాహ్మణానాం కులే లబ్ధజన్మనః తస్య నామ శివశర్మా ఇత్యాసీత్. అనుపనీతస్య తస్య పితరి మృతే సతి తస్య వైరిణః బాంధవాః తదర్చనకైంకర్యం తస్మాత్ హఠేన గ్రహీతుమైచ్ఛన్ ఇత్యాహ పరిహరత్స్వ జ్ఞాతిపక్షాకులం ఇతి. పరిహరతాం కులప్రాప్తం శివార్చనకైంకర్యం లుంఠతాం స్వజ్ఞాతీనాం పక్షేణ సమూహేన ఆకులః వ్యాథితః పరిహరత్స్వ జ్ఞాతిపక్షాకులః తం అనుపనీతస్య తస్య వటోః ఆలయస్య పూజాకైంకర్యే అనధికారిత్వాత్ తస్మాత్ తత్పరిహర్తుం ఐచ్ఛుః ఇతి కథ్యతే. భగవంతం ధ్యాయత్యాం తస్య మాతరి భగవాన్ శివః వృద్ధబ్రాహ్మణరూపధృక్ శివశర్మాణముపజగామ గత్వా చ తన్మందిరసమీపస్థితం బ్రహ్మతీర్థం తం నీత్వా స్వయమేవ ఉపనినాయ ఉపనీయ చ తిరోబభూవస బ్రాహ్మణః కృతోపనీతః సః శివశర్మ బ్రహ్మతేజా భాసురముఖః స్వగృహం ప్రతిజగామ. అథ సః శివాలయం ప్రవిశ్య యథావిధి సర్వమపి కైంకర్యం కర్తుమారేభే ఇత్యుక్తం. విరించిపురమాహాత్మ్యే చ ఏవముక్తం తస్మై దయానిధిర్దేవః చంద్రగంగోర్మి శీతలం నమయామాస బాలాయ మౌలిం బాలేందుశేఖరః బ్రహ్మవిష్ణ్వాదికోటీర నీరాజితపదాంబుజం కోటీరం నమయామాస భక్తానుగ్రహకామ్యయా ఇతి. అనేన భాషణమిదం సమాపయామి. హరణ

0: शीदता उपयामग्रे हेतोऽसि विश्वेभ्यस्त्वा देवेभ्यः एष तेयो निर्विश्वेभ्यस्त्वा देवेभ्यः इन्द्रामरुत्व इह पाहि सोमं यथा आशार्याते अपि वस्सु तस्य तव प्रणीति तव शूरशर्मन्नाविवासन्ति कवयस्सु यज्ञाः उपयामग्रे हेतोऽसीन्द्रायत्वा मरुत्वा त एष तेयो निरिन्द्रायत्वा मरुत्वा ते मरुत्वन्तं वृषभं वा आवृधानमकवारिन्दिव्यज्ञशासमिन्द्रम् विश्वासाहमवासे नूतानायोग्रज्ञ साहोदामिहतज्ञहुवेम उपयामग्रे हेतोऽसीन्द्रायत्वा मरुत्वा त एष तेयो निरिन्द्रायत्वा मरुत्वा ते उपयामग्रे हेतोऽसि मरुता ओजासे त्वा सजोषा इन्द्रसगा नो मरुद्भिः सोमं पिबवृत्रः शूरविद्वान् जहि शत्रुज्ञरपमृधो नुदस्वाथाभायङ्कृणिः विश्वतो नः उपयामग्रे हेतोऽसीन्द्रायत्वा मरुत्वा त एष तेयो निरिन्द्रायत्वा मरुत्वा ते महा इन्द्रोऽन्रुवदाचर्ष निप्रा उतद्विबर्हा अमिनःसोभिः अस्मद्यग्वा वृधे वीर्यायोरुः पृथुः सुकृतः कर्तृभिर्भूत् उपयामग्रे हेतोऽसि महेन्द्राय त्वेष तेजो निर्महेन्द्राय त्वा महा इन्द्रो य ओजासा पर्जन्यो वृष्टिमा इव स्तोमैर्वत्सस्य वावृधे उपयामग्रे हेतोऽसि महेन्द्राय त्वेष तेजो निर्महेन्द्राय त्वा इति सप्तमोऽध्यायः ॐ
1: Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: ഉപകാരമാണ് ആത്മാവ് ஞானபாதாராஜிகாலாம் கல்யாணம் சன்னானம் சூக்காரம் இதெல்லாம் கூட சேர்ந்த சரீரமான சரீரத்துள்ள தொக்கு தைரியத்தின ஜாதுக்கங்களானும் காடுகளானும் பாடவிட்ட கட்டங்களானும் மனுஷானோ புத்தியானோ இங்கே நிரூபிக்கும்போது இதெல்லாம் ആ ബോധം ആ നിരൂപിക്കുന്ന ആൾക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നുള്ളൂ. അവസാനം നിരൂപിക്കുന്നവനായ താൻ തന്നെയാണ് ആത്മാവിനെയാണ് ബോധിക്കുന്നത്. ഇതുപോലെ ബോധഭൗതിക പ്രപഞ്ചത്തെ അതായത് പഞ്ചഭൂതങ്ങളെയും അവയുടെ വികാരമാകുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം അതിന്റെ സൂര്യസൂക്ഷ്മ കാരണത്തിലുമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും അതുപോലെ തന്നെ ത്രിഗുണങ്ങളും അഹങ്കാര മഹത്വങ്ങളും മായയും നിരൂപിച്ചു കഴിയുമ്പോൾ ആത്മസ്വരൂപം പക്ഷേ അങ്ങനെ നിരൂപിക്കാൻ ഇന്ന് കഴിയുന്നില്ല എന്നുകൊണ്ട് മനുഷ്യന് വേണ്ടത്ര ശുദ്ധിയില്ലാത്തത് സർണോപാസന ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഉപനിഷത്തോ പ്രകരണങ്ങളോ മറ്റുള്ളതായ ഗ്രന്ഥങ്ങളോ പഠിച്ചു വായിക്കുന്നതോ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാവില്ല. മനഃശുദ്ധി ഈ ഉപാസന കൊണ്ട് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് ഉപാസന വിധിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ സിദ്ധാർത്ഥമാണ് ഇത്. സഗുണോപാസന കൊണ്ട് മനസ്സിന്റെ ആസക്തികൾ നീങ്ങിട്ട് പരിശുദ്ധിക്കാവുന്നു. പരിശുദ്ധി വന്നാലേ മനസ്സുകൊണ്ട് ആത്മോപാസന ചെയ്യാൻ കഴിയുള്ളൂ. ആത്മോപാസന കൊണ്ടേ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ശാസ്ത്ര സിദ്ധാന്തത്തെയാണ് ബ്രഹ്മദേവൻ തന്റെ സ്തുതികൾ ഉൾക്കൊള്ളിച്ച് എന്നിട്ട് അതിന്റെ അവസാനം പറയുകയാണ്. എത്ര പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ജ്ഞാനന്ദോ അറിയിക്കുന്നവരറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ അറിയേണ്ടവരത്തോളം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയേണ്ടവരെ അറിയാനായിട്ട് പരിശോധിച്ചത്തെ നല്ലതാണ്. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മസ്തുതി ഈ സഗുണോപാസനത്തെ വേണ്ടുമെന്നും കഴിയാത്തത് കൊണ്ടാണ് മനസ്സുദ്ധിയുള്ളവർ നീങ്ങാത്തത് കൊണ്ടാണ് ഈ സുസ്വരൂപാനുഭൂതിക്ക് കാരണമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ ആത്മവിചാരം പോലും ഉണ്ടാവാത്തത്. വിചാരം കൊണ്ടേ വസ്തുസിദ്ധി ഉണ്ടാവുള്ളൂ. അറിവുകൊണ്ട് പരോക്ഷമായിട്ട് ആത്മസിദ്ധിയാണ് വിചാരേണ വസ്തുസിദ്ധിയർ വിചാരേണ കർമ്മബോധിച്ചു കർമ്മ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെയും ഒരുമിച്ചത്. കർമ്മത്തെയും ഉപാസനയെയും വിധിച്ചത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി വന്നാലേ ആത്മവിചാരം ചെയ്യാൻ ആത്മവിചാരം കൊണ്ടേ കർത്തവിചാരം ഉണ്ടാവും. അപ്പൊ വസ്തുസിദ്ധർ വിചാരേണ എന്നെങ്കിഞ്ചൽ കർമ്മകൂടി വസ്തുസിദ്ധി വിചാരം കൊണ്ടേ ഉണ്ടായിട്ടുള്ളൂ. വിചാരം ചെയ്യാത്തത് കൊണ്ടാണ് അത് സഗുണോപാസനത്തെയാണ് ചിന്തയമനോബുദ്ധ പ്രാണങ്ങളെ അടക്കലാണ് അത് സാധിക്കാത്തത്. സഗുണോപാസന ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഗുണോപാസന ചെയ്ത ചിത്രത്തിന് ശുദ്ധി വെച്ച് ചിന്തയമനോബുദ്ധ പ്രാണങ്ങളെ അടക്കി ആത്മോപാസന ചെയ്യും.

ังพุทธโธมหาสัพพิทิสังสาสัมมามายาสติระตะสติระหังยังโมสิมาลีมัสสิมิสิริยันตะยินังสิสิริชนะยินะเลสัมมานิยะปะทานสมณีเสร็จได้ด้วยแค่นี้ก็จะได้ചിലപ്പോൾ അവരെ ചില ശാസ്ത്രങ്ങൾ പഠിച്ചവരും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗുരു തെറ്റായിട്ടുള്ള ആ വ്യാഖ്യാനം ശരിക്ക് ബോധിക്കത്തക്ക വിശ്വസിക്കത്തക്ക പോലെ അവരെ മൂഢന്മാരാണ്, മായാവിലാസത്തിൽ കുടുങ്ങിയവരാണ്, വേദാന്ത ശാസ്ത്രം പഠിക്കാത്തവരാണ്. പഠിച്ചവർക്ക് അങ്ങനെയുള്ളതായ തെറ്റ് പറ്റാൻ കഴിയില്ല. കാരണം വേദാന്തത്തിൽ പ്രസിദ്ധമായ രണ്ട് ശബ്ദങ്ങൾ പ്രത്യേക ഒരാൾക്ക് മായാശക്തി വിനാശം കൊണ്ട് കട്ടിക്കപ്പെട്ടതായ മഹാവ്യാമോഹത്തിൽ കുഞ്ഞിവരാണ്. ഇതിനെ നശിപ്പിക്കുന്ന പരമാചാരനായിരിക്കുന്ന കുർബാൻ ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയെ മരുന്നൊന്നും ഉപാസിക്കാത്തത് കൊണ്ടാണ് ഈ ശരിയായ ജ്ഞാനം സ്മരിക്കാൻ ഇടവരാകുന്നത്. അതുകൊണ്ട് ഈ അങ്ങനെ ഈ പിന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവരുന്നു. മായാസമാച്ഛാദനമുണ്ട്. മായയുടെ ആവരണം കേതുവായിട്ട് രാഹുവിനാൽ മറയ്ക്കപ്പെട്ടതായ ആദിത്യമനുണ്ടം എന്ന പോലെ കരണോപസംഹരണത കരണങ്ങൾ മുഴുവൻ അടങ്ങി എന്നുള്ളതുകൊണ്ട് സന്മാത്രമാത്രമായിട്ട്, അതായത് ഉണ്ട് എന്നുള്ള ആ അനുഭവത്തെ പ്രകാശിപ്പിക്കുക മാത്രം ചെയ്യുന്നുണ്ട്. ഏതൊരു ചൈതന്യമാണ് സുസുപ്തനായിട്ട്, അതായത് സുസുപ്തിയിൽ നിന്നനായിട്ടിരിക്കുന്ന ഉറങ്ങുന്ന സമയത്ത് തന്നെ അറിയുന്നില്ല, മറ്റുള്ളവയെയും അറിയുന്നില്ല, എല്ലാ അറിവുകളും സ്തബ്ധമായി തീരുന്നു. മായയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ട് സ്വയം പ്രകാശിക്കാതെ കണ്ടിരിക്കുന്നു. കരണങ്ങളുടെ അടക്കം ഹേതുവായിട്ട്, അതായത് ശേഷം അറിയുന്നുണ്ട് തന്നെ കുറിച്ച് ഒരാരും ധരിക്കുക മറ്റുള്ളവർക്കും ഇല്ല എന്നുള്ള നിലവരെയാണ്. അങ്ങനെയാണല്ലോ സ്വപ്നത്തിലുണ്ടാവുന്നത്. താനും അങ്ങനെ തന്നെ തന്നെയോ മറ്റുള്ളവരെയോ അറിയുന്നില്ലാണ്. എങ്കിലും താൻ ഉണ്ടായിരുന്നു, എന്തായാലും ഉടനെയാണ് മരിക്കണോ, മരിച്ചോ, ഏ മരിച്ചില്ല ഉടനെയാണ്. ഏറെ ചൂടുണ്ട്, ജലനുണ്ട്, പിന്നെ ഈ ശബ്ദമുണ്ട്, ഈ ഒരു കാരണങ്ങളെ കൊണ്ട് വിശ്വാസം ശ്വാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പന്ദനുണ്ട്, അവിടെ ഉടനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട്, ഇതൊക്കെ താനും പോലും മരിച്ചിട്ടില്ല. അപ്പോൾ ചൈതന്യം ഉണ്ടായതിനെ ഈ ശരീരത്തിൽ പിന്നെ ഉണ്ടായതായ ചൈതന്യം എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നുണ്ട്. പക്ഷേ അത് ബഹിർമുഖമല്ല, ഇപ്പോ അന്തർമുഖമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ. അന്തർമുഖമായിട്ടിരിക്കുമ്പോൾ വിദ്യാസമൂഹമാവില്ലേ ആവും. പക്ഷെ മായയുടെ ആവരണം ചെയ്തുമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഹുഗ്രസ്ഥിവാകരൻ ഈ മായാസമാച്ഛാദനാൽ മായയുടെ ആവരണം ഹേതുവായിട്ട് ഗ്രഹണം പിടിച്ചതായ ആദിത്യനെന്ന പോലെ ആയിത്തീരുന്നു സുസുപ്തി അവസ്ഥയില്. പിന്നെ ഒന്നിന് ശേഷം പ്രത്യവിജ്ഞയായത് പ്രത്യവിജ്ഞയും ഉണ്ടാവുന്നു. പ്രത്യവിജ്ഞ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ അത് മറന്നുപോയി, പിന്നീട് വീണ്ടും ഓർമ്മിക്കുന്നു. ഇതിനെയാണ് പ്രത്യവിജ്ഞ എന്ന് പറയുന്നത്. അതിനർത്ഥം നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഇടയിൽ നടന്നു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓർമ്മയായിരുന്നു.
ഈ മഴ നേരത്തെ എനിക്ക് പ്രകാശിക്കുന്നു, ഈ ഇടയിൽ അടങ്ങി പിന്നീട് വീണ്ടും പ്രകാശിക്കാൻ അറിയും. അപ്പോ ഓർമ്മയുണ്ടാവുന്നു എന്താ, കുറച്ചു നേരം ഞാൻ പിന്നെ ഈ വ്യവഹാരങ്ങളൊന്നും ചെയ്തില്ല, ബഹിർമുഖത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ശരീരാദികളെയോ പ്രപഞ്ചത്തെയോ അറിയെ മറ്റുള്ള വസ്തുക്കളുമായിട്ട് സംബന്ധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഈ ഇപ്പോ അതിനെന്താ കാരണം? പ്രധാന അസ്വസ്ഥം ഈ കുറച്ചു മുമ്പേ ഞാൻ തുടങ്ങി എന്ന് സ്വയം ബോധ്യപ്പെട്ടിരുന്ന പ്രാണക്രിച്ച മുമ്പ് അസ്വസ്ഥം ച ഉറങ്ങി ഞാൻ ഉറങ്ങി. ശരി, പ്രാണ അസ്വസ്ഥം ഇനി പ്രബോധ സമയം, പ്രബോധ സമയത്ത് ഉണരുന്നതായ സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നു. ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും കുറച്ചു നേരം എന്തോ ഒരാവരണത്തിൽ മുങ്ങി, ഒരാവരണം തന്നെയും അകത്തു എന്നുള്ളതായ ഉണരെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന ഒരാൾക്കും ഉണ്ടാവുന്ന രക്ഷപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്നു. മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ ഒരാൾക്കാണ് നിത്യാനുഭൂതികളുടെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ കുറച്ചു നേരം ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആൾ ഉണർന്നാൽ എങ്ങനെയാണോ ഞാൻ കുറച്ചു നേരം ഉറങ്ങായിരുന്നു ചെയ്തിരുന്നത് ഒന്നും അറിഞ്ഞില്ല എന്ന് ബോധിക്കുന്നത്. ഇതുപോലെ ഈ കുറച്ചു നേരം തന്റെ സ്വസ്വരൂപത്തെ സ്മരിച്ച് ഇല്ലാത്ത സംസാരാനുഭവങ്ങളിൽ മുഴുകാനിടയായിരുന്നു എന്ന ബോധം അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഭാഗ്യം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുവല്ലോ. സമാധാനമായി ഇനിയേറെ തന്നെയുള്ളത് വളരാൻ ചില വരാറുണ്ടിരിക്കണം എന്ന് ബോധിക്കുന്നു. ബോധം ഉണരുന്നതായ സമയത്ത് സത്യമായിരിക്കുന്ന അറിവ് ഉണരുന്നതായ സമയത്ത്. അപ്പോ ഈ ജാഗ്രത, സ്വപ്നം, സുസ്വപ്നം ഈ മൂന്നവസ്ഥകളും മാറി മാറി പ്രകാശിക്കുകയും അറിയുകയും ചെയ്യുമ്പോഴും ആ മൂന്നിനെയും കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഈ ആത്മാവ് മാറുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല എന്നർത്ഥം. സുസ്വരൂപത്തിൽ തന്നെ പോയി നോക്കുന്നു. ഈ ജാഗ്രത സ്വപ്നം സുസ്വപ്നങ്ങളെ അറിയുന്നു, അവയിലുള്ള ദൃശ്യങ്ങളെയും അറിയുന്നു എന്നർത്ഥം. എങ്ങനെ അറിയുന്നു? താനായോ തന്റേതായോ അല്ല, സാക്ഷി മാത്ര സ്വരൂപമാണ് അറിയുന്നു എന്നർത്ഥം. ജാഗ്രതയിലൊക്കെ താനായും തന്റേതായും തന്നെ അറിയുന്നു, അയാൾ ജീവനാണ്. അയാളുടെ ആത്മാവ് അറിയുന്നില്ല എന്നർത്ഥം. എപ്പോഴും ജാഗ്രതയിലും സ്വപ്നത്തിനും സുഖത്തിനും സാക്ഷി മാത്രമാണ് അർത്ഥം. എപ്പോൾ നിങ്ങൾ ആത്മസ്വരൂപത്തെ സ്മരിക്കാൻ തുടങ്ങിയോ, ആത്മസ്വരൂപ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ ഉടനെ കാരണങ്ങളൊക്കെ അറിയാൻ നിങ്ങളുടെ ആത്മാവിലെല്ലാ ഈ കാരണങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിത്യാസ്വരൂപങ്ങളാണ്, അവയുടെ അറിവ് വെറും നിത്യാണ്. അങ്ങനെ ഈ ക്രമത്തിൽ ആ ആത്മാവിനെ സ്മരിക്കാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴും ആ ആത്മഭാവത്തിലേക്കുള്ള പ്രജ്ഞ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞു ഉള്ളിലേക്ക് അവർ പോയിരിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, ഈ പുറമേയുള്ളതായ പ്രപഞ്ചത്തെയോ മൂന്നാമരൂപങ്ങളെയോ ശബ്ദങ്ങളെയോ ശരീരത്തെയോ ഒന്നും അറിയാറുണ്ടായിരുന്നില്ല. അപ്പൊ ആത്മാവിനെ ജാഗ്രതയും സാക്ഷി മാത്രമാണ്. ആ ആത്മാവിനെ വിസ്മരിച്ച് താൻ ശരീരാണ് അല്ലെങ്കിൽ മനസ്സാണ്, മനുഷ്യനാണ്, കൃഷിയാണ് ഇങ്ങനെ നോക്കാൻ ബോധിക്കുന്ന ജീവൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിന്തയെന്നുള്ളതായ ഭാവം ഇല്ലാതിരിക്കുന്നത്. ആത്മാവിനെ എന്ന് പറയുമ്പോഴോ താൻ ആത്മാവാണ്, ഒന്നും താനായിട്ടുണ്ടോ തന്റേതായിട്ടോ ഇല്ല. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും ഇല്ല. അത് എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? ഏതാണ് താനായിട്ടിരിക്കുന്നത്, ഏതാ താനല്ലാത്തത്? അങ്ങനെ രാഗം ഒന്നേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ. അപ്പൊ താനായിട്ടുള്ളതെന്നും താനല്ലാത്തത് എന്നും പറയാനൊന്നും ഇല്ലാണ്. അപ്പോ അതിൽ ഈ ജാഗ്രതം സ്വപ്നം സുസ്ഥിമാകുന്ന അവസ്ഥകളെ മാറി മാറി പ്രകാശിക്കുകയും അറിയും, പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നതാണ്. അങ്ങനെ ജാഗ്രതാവസ്ഥ വരുന്നതിനെയും പോകുന്നതിനെയും സാക്ഷി രൂപേണ അറിയുന്നു. സ്വപ്നം വരുന്നതിനെയും പോകുന്നതിനെയും അറിയുന്നു. പക്ഷേ ഈ ആത്മാവിനെയെല്ലാം വീക്ഷിക്കുന്നത് ഈ അവസ്ഥകളെയും അതിലുള്ള ദൃശ്യങ്ങളെയുമാണ് എന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങളിൽ അഭിമാനിയായിട്ട് ആത്മാവിന്റെ വിസ്മൃതി കൊണ്ടാണ് ഈ ജഗത്വം അവിദ്യയിലുള്ളതായ പ്രതിഫലനാണെന്ന് പറഞ്ഞത്. ആ പ്രതിഫലനമാണ് അഹങ്കാരത്തോടുകൂടി ജീവനായി പ്രതിഫലിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ജീവനാണ് മനസ്സിന്റെ ചേർച്ച കൊണ്ട് സുഖദുഃഖങ്ങളെയും ശരീരത്തിന്റെ ചേർച്ച കൊണ്ട് ജനന മരണങ്ങളെയും രോഗ ആരോഗ്യങ്ങളെയും ബ്രാഹ്മണനെ ചേർത്ത് കൊണ്ട് വിഷപ്രദാഹം തുടങ്ങിയവയെയും എല്ലാം അനുഭവിക്കുന്നത് എന്ന് പറയാം. ആ ജീവന്റെ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷി മാത്രമാണ് അതിന്റെ ബ്രോക്കറാവല്ല എന്നർത്ഥം. എപ്പോൾ ഈ ജീവൻ തന്നെ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ അവ ജീവന് തന്നെ അനുഭവങ്ങളില്ലാണ്ട് അവ പിന്നെ ആത്മാവിനെ ഇരിക്കുന്നുണ്ട്. അവർ നോക്കും ജീവിതത്തെ ധ്യാനിക്കാനായിട്ട് ഇറങ്ങും. അപ്പൊ ആൾക്ക് മുന്നിൽ കൂടെ പോയ ആളെ അറിയുന്നില്ല, അടുത്തുള്ളതായ ശബ്ദം കേൾക്കുന്നില്ല. ക്രമേണ ഈ കഴിവുകളൊക്കെ അടക്കുന്നു, അറങ്ങുന്നു, ജീവനുള്ളിലേക്കുള്ളിലേക്ക് പോകുന്നു. ജീവഭാവം തന്നെ വരുന്നു. ഞാൻ ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ ജീവഭാവം തന്നെ വരുന്നു ഗണ്ണിലേ. അപ്പോ ഈ മൂന്നവസ്ഥകളിലും സാക്ഷി മാത്രമാണ് എനിക്ക് ആത്മാവ്.
ദൈവഭൂമിയാണ്. ശ്രീമുദനെ ശ്രീഹൃതിയുടെ ജാതമാണ് എന്നും നിറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഈ ശരീരത്തിലാണ് ശരിയായുള്ള ബോധം അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളതുകൊണ്ട് ശരീരത്തിന്റെ ഉള്ളിലാണ് ആത്മാവ് ചിന്തി ബോധിക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ശരി അതുകൊണ്ട് പുറമേയില്ലാതെ ഉണ്ടാവുന്നില്ല. ഈ കടത്തെ നോക്കുമ്പോൾ ആ കടാകാശത്തെ മഹാകാശത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ആകാശം വളരെയായിട്ടുണ്ടോ? വളരെയായിട്ടില്ല. ഇത് തന്നെയാണല്ലോ ഒന്നിനുള്ള ആകാശം അനീകമില്ല. അങ്ങനെയുള്ള ആകാശം ഘടത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ ഘടത്തിൽ കൂടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഘടം പരിച്ഛിന്നമായിരുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഘടാന്തരിതമായിരിക്കുന്ന ആകാശവും പരിച്ഛിന്നമാണ് എന്ന് ബോധിക്കുന്നു. ഇതുപോലെ ശരീരത്തിൽ കൂടിയാണ് ആത്മാവിനെ അന്വേഷിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ശരീരത്തിൽ കുതുങ്ങിയതായിട്ട് കാണുന്നു ആത്മാവിന്. ഇപ്പൊ പരിച്ഛേദം ബോധിക്കുകയാണ് ചെയ്യുന്നത്. പരിച്ഛേദമൊന്നും സംഭവിച്ചിട്ടില്ല. അപരിച്ഛിന്നമാണ് ആത്മാവ് മാത്രം. ആ അപരിച്ഛിന്ന ശരീരാളികളെ മറക്കുന്ന സമയത്ത് ആത്മാവിന്റെ അപരിച്ഛിന്ന ഭാവം അല്ലെങ്കിൽ അദ്വൈതമായിരിക്കുന്ന പരമഭാവം ബോധിക്കുകയും ചെയ്യും ആ കാലം. പക്ഷേ ഇന്നില്ലാതെ മാത്രമേ ഉള്ളൂ. സാധാരണയ്ക്ക് ഈ അവസ്ഥയിലും അവസ്ഥാദൃശ്യങ്ങളിലുമാണ് പ്രജ്ഞ മുഖ്യമായിട്ട് വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സത്യമായി വിശ്വസിക്കുന്നു. ആത്മാവിനെ അല്ല, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനുള്ളതായിരിക്കുന്ന വസ്തു ആത്മാവാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഒക്കെ അറിയുന്ന അതൊക്കെ സത്യമായിരുന്നു. ഉള്ളതായിരിക്കുന്ന ആത്മാവിനെ മാത്രം അറിയുന്നില്ല. വന്നാൽ അതൊരു വിരോധാഭാസത്തെ, അങ്ങനെയുള്ള വിരോധാഭാസത്തെ സത്യമായിട്ട് നിൽക്കുകയാണ് ഈ മായയിലെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രകടഭാവം. അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര വിദ്വാനായിട്ടുള്ള ഒരാളെയും ഈ ദൃശ്യങ്ങൾ സത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു മായ എന്നൊക്കെ. പക്ഷേ ജനികമാണ് ജാഗ്രതയിൽ സത്യമാണെന്ന് തോന്നുമ്പോഴൊക്കെ ആ അവസ്ഥ പോകുന്നവരേ ഉള്ളൂ. പിന്നെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൽ തന്നെ നോക്കിയില്ല. അതുപോലെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെയൊക്കെ സ്വപ്നാവസ്ഥ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. സ്വപ്നത്തിന് വിളിച്ചു വന്നാൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പോ ഇതുപോലെ അപ്പൊ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷി മാത്രമാണ് സ്വപ്നം സുഖത്തിൽ. ഈ മൂന്നവസ്ഥകളും അനുഭവിക്കാവട്ടെ, അതിലുള്ള ദൃശ്യങ്ങളെ ഈ ബോധിക്കാവട്ടെ, വിശ്വസിക്കാവട്ടെ, കേൾക്കുന്നതിന്റെ ആത്മാവ് എന്നൊക്കെ. മൂന്നവസ്ഥകളിൽ ഇതുപോലെ കേവലം സാക്ഷി മാത്രമായിട്ട് ഇങ്ങനെയുള്ള ഈ പ്രത്യേക ആത്മാവ് ശരീരാദികളാവാൻ നേരിടുക, അവരെ സ്മുഖവും കഴിക്കുന്നില്ല. അപ്പൊ ദേഹം പ്രാണോ വിദ്രിയാൻ നേരിടാമോ എന്ന് പറഞ്ഞവർ മായാമിയാണോ കൊണ്ട് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാർത്ഥമാവാൻ ഇല്ല എന്ന് സ്പഷ്ടമാക്കും. ഇങ്ങനെ ഇതിൽ മാത്രമല്ല, ഇനി ഇതിൽ നിന്നും അനുവർത്തിച്ചുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സാക്ഷി മാത്രം പോയാർത്ഥമാണെങ്കിൽ എന്ന് പറയുന്നു. സ്വപ്ന സുഖസ്ത്രീകളാകുന്ന അവസ്ഥകൾ എന്ന പോലെ തന്നെ ബാല്യം, പൗഗണ്ഡം, കൗമാരം, യൗവനം, മറ്റുവയസ്സ്, വാർദ്ധകൾ ഇങ്ങനെയുള്ള ദശാവിശേഷങ്ങൾ ഈ ശരീരത്തിൽ. ഈ ദശാവിശേഷങ്ങളെയും അറിയുന്നു ബാല്യാനുഭാവങ്ങളൊക്കെ മാറി മാറി ബാല്യം മാത്രമൊന്നും ധരിക്കല്ല ഈ ശരീരത്തിലുള്ള. കുറച്ചു കഴിയുമ്പോൾ പൗഗണ്ഡം നൽകും, ഇനി കുറച്ച് കഴിയുമ്പോൾ യൗവനം വരുന്നു, ഇനി മറ്റു വയസ്സ് വരുന്നു, വാർദ്ധക്യം വരുന്നു, ഭരണം വരുന്നു. എങ്ങനെ ജാഗ്ര സ്വപ്ന സുഖങ്ങളാകുന്നവർക്ക് ആത്മാവ് സാക്ഷി മാത്രമാണ്. ഇതുപോലെ ബാല്യ പൗഗണ്ഡാദി അവസ്ഥകൾക്കും അല്ലെങ്കിൽ ദശാവശേഷങ്ങൾക്കും സാക്ഷി മാത്രമാണ്. ഈ ബാല്യ പൗഗണ്ഡാദികളെ ഇനി ആത്മാവ് അനുഭവിക്കുന്നില്ല.

0: எனக்கு சொத்து சொத்து சாட்சி மாத்தனாயிருக்கோம். இது மாதிரி பாலியகுமாராதிகளாகுன்னா தசாவிசேஷனுக்கும் சாட்சி மாத்தணும். இனி பாலனோ அல்லங்கில் பவகண்டனோ அல்லங்கில் ஈவாவோ இனி மஞ்ச வயசுக்கணும் ஆகும் இல்லையா? எப்போதும் அவரை சின்ன சரீரத்தின் சாட்சி மாற்றணும். அப்போ ஜீவனான பிறந்த ஞானிப்போ பாலனான யுவாவான ഈ വ്യത്യസ്തഭാവങ്ങളൊക്കെ ജീവന്റെ ബോധത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരീരത്തെ അഭിമാനിക്കുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എങ്ങനെ ഇപ്പോ ഈ ബാല്യം കൗമാരിയ ബലം എന്ന ഈ ദശാവിശേഷങ്ങൾ സാക്ഷി മാത്രത്തിൽ അനുഭവിക്കപ്പെടുന്ന പ്രകാരമാണ് ഇതുപോലെ ഭിന്നഭിന്നങ്ങളായിരിക്കുന്ന ശരീരങ്ങൾക്ക് ഈ ആത്മാവ് സാധ്യമാക്കാം. ഈ ജന്മത്തിനും അടുത്ത് വരാൻ പോകുന്നതിനും സാക്ഷ്യമാക്കുന്നത് ഈ ജന്മങ്ങളെ അല്ലെങ്കിൽ ജനനമരണങ്ങളെ അനുഭവിക്കുന്ന ഒരു ആത്മാവ്. ജന്മാതിഭാവങ്ങൾ ശരീരത്തിനെയും ഉണ്ടാകുന്നത് ആ ശരീരത്തെ കാണാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവിതമാണ്. അങ്ങനെയുള്ള തനം ജനിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു മനുഷ്യനായിരുന്നു മൃഗമായിരുന്നു അപ്പോഴും ആത്മാവ് സാക്ഷ്യമാക്കുന്നത് കഴിഞ്ഞു പോയതായ ജന്മങ്ങളെയൊക്കെ ബോധിക്കാത്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ശരീരത്തെ ഓർമ്മിക്കാത്തത് വെച്ചാൽ കർത്തർ ശരീരങ്ങളിലാണ് ജീവന്റെ അഭിമാനം. പൊതു ശരീരം പൊതു മൃഗമായിരുന്നു കാണിച്ചോളൂ. ആ മൃഗത്തിനുള്ള അഭിമാനം ഉണ്ടല്ലോ. ആ മൃഗ ശരീരം പോകുന്നവരെയും ജീവിതത്തിൽ ശരീരം വരുമ്പോൾ അതുണ്ടാവില്ല. അതുകൊണ്ട് പൂർവ്വ ശരീരത്തിന്റെ സ്മൃതി ഉണ്ടാവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ശരീരങ്ങളും തന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഇനി ആത്മാവിന് എല്ലാത്തിന്റെയും സാക്ഷി പോകും. പക്ഷെ ആത്മബോധം ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കറിയാൻ കഴിയും. ആത്മബോധം ഉള്ള ആളാണെങ്കിലോ അവർക്കറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഭക്തം കഴിച്ചു ഞാൻ മാനവിധി ജനിച്ചപ്പോൾ ഞാൻ പണ്ട് ഭക്തനായിരുന്നു ഭഗവാനായിരുന്നു. പിന്നെ ആ മാനിനോടുള്ള സമ്പർക്കം ഹേതുവായിട്ടാണ് എനിക്ക് മാനായിട്ട് ജനിക്കേണ്ടി വന്നത്. എന്ന ബോധം ശരിക്കും ഭക്തമനുസരിച്ചുണ്ടായിരുന്നു. എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം
1: ഇതിന്റെ ലോകത്തുള്ള

0: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. പ്രോഗ്രാംസ് ഇൻ ലാംഗ്വേജസ് അതർ ദാൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശൈവലഹരി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ദർ വിൽ ബി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു പ്രോഗ്രാം ടൈമിംഗ്സ്. വി ട്രസ്റ്റ് ദാറ്റ് യു വിൽ കൈൻഡ്ലി അക്സെപ്റ്റ് ദീസ് ഷെഡ്യൂൾ ചേഞ്ചസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പേഷ്യൻസ്. വി ആൾസോ റിക്വസ്റ്റ് യു ടു എൻകറേജ് യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ടു ലിസൺ ടു ആൻഡ് ബെനിഫിറ്റ് ഫ്രം അവർ റേഡിയോ സർവീസസ്. ഓം നമ ശിവായ.
1: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Rishi Paramparaye, Guru Paramparaye smarichukondaanu nammude Atmavidyayude charcha aarambhikkendathu. Brahmasutra Kartavaya Vyasa Maharshi സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സൂത്ര നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അദ്വൈത ഭാഷ്യമാണ്. അദ്വൈത ഭാഷ്യ രചയിതാവായ ശ്രീമത് ശങ്കര ഭഗവത്പാദാചാര്യരെ സ്മരിച്ചുകൊണ്ട് ഒരു പരമ്പര ഭാഷ്യ ആശയങ്ങളെ നമുക്ക് പ്രകടമാക്കി തന്ന ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഞാനിവിടേക്ക് വരുന്നത് പന്മനാശ്രമത്തിൽ നിന്നാണ്. പരമഗുരുവായ സ്വാമി തിരുവടികളെ സ്മരിച്ചുകൊണ്ട് നമ്മയെല്ലാം ഇവിടെ ഒരുമിപ്പിച്ചത് സ്നേഹമയ്യായ അമ്മയാണ്. അമ്മയെ സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്രം വ്യാസവിരചിതമാണ് എന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് പൊതുവായി സൂത്രരചനയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് പഴയ കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചാലും, കാരണം അന്ന് അച്ചടിയില്ല, ഏത് വിഷയങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ഭൂർജപത്രത്തിലോ അല്ലെങ്കിൽ പനയോലയിലോ ഒക്കെ എഴുതി വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് എഴുതി വയ്ക്കുക വളരെ ശ്രമകരമായ ജോലിയാണ്. കാരണം വിഷയം വളരെ വിപുലമാണ്, അത് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതവും. ഈ വിഷയങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ടാക്കിയതാണ് സൂത്രങ്ങളെന്ന് പറയുന്നത്. അത് ഏത് ദർശനങ്ങൾ അല്ലെങ്കിൽ ഏത് ശാസ്ത്രം പഠിപ്പിച്ചാലും അതെല്ലാം സൂത്രരൂപത്തിലാക്കി വയ്ക്കുക എന്ന് പറയുന്ന അന്നത്തെ ഒരു സമ്പ്രദായമാണ്. ഈ സൂത്രങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഗുരുകുലത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് പഠിച്ച് ചർച്ച ചെയ്ത് അതിനൊരു അന്തിമ രൂപം നൽകിയതിന് ശേഷം അതിന് നമ്മൾ ഈ മരുന്നുകളെല്ലാം ഗുളിക രൂപത്തിലാക്കി കഴിക്കുന്നത് പോലെ അതിനൊരു ഒരു ചുരുക്കത്തിലുള്ള ഒരു രൂപം കൊടുക്കുന്നു. അതാണ് സൂത്രം എന്ന് പറയുന്നത്. സൂചനാ സൂത്രം ഇത്യാഹു എന്ന് പറയും. സൂചിപ്പിക്കുന്നത് കൊണ്ട് അതിന് സൂത്രം എന്ന് പറയുന്നു. സൂചനാ സൂചിപ്പിക്കുന്നത് കൊണ്ട് സൂത്രം ഇതി ആഹു. സൂത്രം ഇതി എന്ന് പറഞ്ഞാൽ എന്ന്, ആഹു പറയുന്നു എന്ന് പറഞ്ഞാൽ മഹത്തുക്കൾ അറിവുള്ളവർ പറയുന്നു. സൂചനാ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് കൊണ്ട്. എന്തിനെ സൂചിപ്പിക്കുന്നു? വിപുലമായ അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പം വിപുലമായ അർത്ഥങ്ങളിൽ നിന്ന് ആശയത്തെ സംഗ്രഹിച്ചാണ് സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഷോർട്ട് കണ്ടൊക്കെ എഴുതുന്ന പോലെ. അപ്പോൾ ഒരു വാക്കിന് ഒരു ചെറിയ സൂചകമായിട്ടൊരു വര കൊടുക്കുന്നു, അതുപോലെ കുറേയധികം ആശയങ്ങൾക്ക് സൂചകമായി ഒന്ന് രണ്ട് പദങ്ങൾ കൊടുക്കുന്നു. ആ പദങ്ങൾ വിപുലമായ ഒരു ആശയത്തിൽ നിന്ന് സംഗ്രഹിച്ച് എടുത്തതുകൊണ്ട് പിന്നീട് ആ ആശയങ്ങളെ ആ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലൂടെ വെളിപ്പെടുത്താൻ കഴിയുന്നു. ഇത് ഓരോ ഗുരുകുലങ്ങളിലും അവർ പഠിക്കുന്ന വിഷയങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലുള്ള സൂത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം ഇപ്പം ന്യായം, അതിന് ന്യായസൂത്രങ്ങൾ, വൈശേഷിക ദർശനം, വൈശേഷിക സൂത്രങ്ങൾ, പൂർവമീമാംസ, അതിൻ്റെ പൂർവമീമാംസാ സൂത്രങ്ങൾ, എന്തിനും ചാർവാകനും സാഖ്യനും എല്ലാവർക്കും ഇതുപോലെ സൂത്രങ്ങളുണ്ട്. മറ്റത് ഇത് വെറും ദർശനത്തിന് മാത്രമല്ല, ഏത് വിഷയം പഠിപ്പിച്ചാലും, കാരണം അത് അന്നത്തെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഈ പഠിപ്പിക്കുന്ന വിപുലമായ വിഷയങ്ങൾ പിന്നീട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുഴുവൻ ഉൾക്കൊണ്ട് മനസ്സിൽ ധരിച്ചു വയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ സൂത്രങ്ങൾ പറയുക, ഒരു തവണ ഈ സൂത്രം രൂപപ്പെടുത്തിയതിന് ശേഷം ക്ലാസ്സിൽ ആ ആശയങ്ങളെ ഒളിവാക്കാൻ വേണ്ടി ആചാര്യൻ ഈ സൂത്രം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പറയുമ്പോൾ കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ മുഴുവൻ മനസ്സിലാകും. പിന്നീട് ഇത് രേഖപ്പെടുത്തി വയ്ക്കുന്നതിന് സൗകര്യമുണ്ട്, അത് സൂത്രങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുന്നു. പിന്നീട് വിദ്യാർത്ഥികൾ, പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഈ സൂത്രങ്ങളിലൂടെ അവർ ഓർക്കുന്നു, സൂത്രങ്ങളിലൂടെ ഈ ആശയങ്ങളെ പ്രകടമാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇരുന്ന് കുത്തിക്കുറിച്ചുണ്ടാക്കിയല്ല, ഇത് അനേക വർഷങ്ങളിൽ ഓരോ ഗുരുകുലങ്ങളിൽ ഉള്ള ഈ അധ്യാപന സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂത്രങ്ങളിൽ പാഠഭേദങ്ങൾ വരും. കാരണം ഒരു ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും അല്പസ്വല്പ വ്യത്യാസത്തോടുകൂടി വേറൊരിടത്ത് പഠിപ്പിക്കും. അപ്പൊ സൂത്രങ്ങളുടെ എണ്ണം ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, അത് ഈ സംസ്കൃത സാഹിത്യത്തിലെ ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, സൂത്രങ്ങളുടെ എണ്ണം, സൂത്രങ്ങളുടെ രൂപം, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അത് കാരണം പല ഗുരുകുലങ്ങളിൽ ഇതിങ്ങനെ പല അധ്യാപകർ, പല വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. എന്തായാലും ഇതിനൊരു പൊതുവായ സ്വഭാവം കാണും, ആ വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളല്ല. ഇനി സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഈ വിപുലമായ ആശയങ്ങളെ ചുരുക്കം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വീണ്ടും ഇതിന്റെ ആശയ ആവിഷ്കാരം നടത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ബ്രഹ്മസൂത്രത്തെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ പ്രാഥമികമായിട്ടുള്ള വ്യാഖ്യാനം ശ്രീമദ് ശങ്കര ഭഗവത്പാദാചാര്യരുടെയാണ്. പക്ഷെ അതിനുശേഷവും പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, അതിനു മുമ്പും വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന് ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വ്യാഖ്യാനങ്ങളെല്ലാം പല ആശയങ്ങളിലും പരസ്പര വൈരുദ്ധ്യത്തെ കാണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ശങ്കരാചാര്യർ അദ്വൈതമാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറഞ്ഞു, വേറൊരാൾ വിശിഷ്ടാദ്വൈതമെന്ന് പറഞ്ഞു, ദ്വൈതമെന്ന് പറഞ്ഞു, ശൈവാദ്വൈതമെന്ന് പറഞ്ഞു, പലതരത്തിലുള്ള ആശയങ്ങൾ ഒരേ സൂത്രങ്ങളിൽ നിന്നും. എന്തുകൊണ്ടിങ്ങനെ ഈ വൈവിധ്യം വരുന്നു? കാരണം ഇത് ചുരുങ്ങിപ്പോയതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, സൂചന ആശയങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പം ഇത് പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മനോഗതികൾക്കനുസരിച്ച് ഇതിൽ നിന്ന് ഏത് ആശയങ്ങളെയും പ്രകടമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സൂത്രങ്ങൾക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ് ശരിയെന്ന് നമ്മുടെ വാസനയും നമ്മുടെ അറിവും വെച്ചുകൊണ്ട് ഏതാണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നു, അത് നമുക്ക് ശരി എന്നേ പറയാൻ പറ്റും. ആത്യന്തികമായി ഇന്നത് ശരി എന്ന് നിർണ്ണയിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പല ഗവേഷകന്മാരും പറയുന്നുണ്ട്, ഒരു ആചാര്യൻ തന്റെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഈ സൂത്രങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അതിൽ അവരുടെ എല്ലാം ഉദ്ദേശശുദ്ധി സംശയം ആർക്കും വേണ്ട, പക്ഷെ പ്രതിപാദന ശൈലിയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഉദ്ദേശശുദ്ധിയെ മുൻനിർത്തി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ മനുഷ്യന് നല്ല വഴിയിലേക്ക് നയിക്കുക, ശരിയായ ദിശാബോധം മനുഷ്യന് നൽകുക, ശരിയായ അറിവ് നൽകുക, ഇതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് വ്യാഖ്യാനവും നമുക്ക് സ്വീകരിക്കാം. നമ്മളിവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആചാര്യസ്വാമികളുടെ അദ്വൈത ഭാഷ്യം അനുസരിച്ചാണ് ബ്രഹ്മസൂത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അല്ല ഇനി വിശിഷ്ട അദ്വൈതമോ ദ്വൈതമോ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള പക്ഷമുള്ളവർക്ക് അത്തരം ഭാഷ്യങ്ങളിലൂടെയും അതിന്റെ ആശയത്തെ മനസ്സിലാക്കാം. ഇതെല്ലാം ഇതിനകത്തുണ്ട്. സൂത്രത്തെ കുറിച്ച് പറയും പറയും വിപുലമായ അർത്ഥങ്ങളെ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒരു സിദ്ധാന്തത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നു. ആ സിദ്ധാന്തത്തിന് വിരുദ്ധമായിരിക്കുന്ന, ആ സിദ്ധാന്തത്തിന് എതിർക്കുന്ന മറ്റേതെല്ലാം സിദ്ധാന്തങ്ങളുണ്ടോ അതിനെല്ലാം അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആ എതിർപ്പുകൾക്കെല്ലാം സമാധാനം പറയുകയോ ചെയ്യുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സൂത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഈ സൂത്രത്തിന്റെ ഭാഷ്യകർത്താക്കൾ വ്യാഖ്യാതാക്കളെല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ വ്യാഖ്യാതാക്കളുടെ ബുദ്ധി കൗശലവും അവരുടെ ആ വിഷയത്തിലുള്ള പരിചയമൊക്കെ അനുസരിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളിലെല്ലാം അന്തിമമായി തീരുമാനിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് അദ്വൈത സിദ്ധാന്തത്തോടാണ് പ്രതിപത്തിയെങ്കിൽ നമുക്ക് അദ്വൈത ഭാഷ്യം പ്രിയമുള്ളതായി തോന്നും. ദ്വൈത സിദ്ധാന്തത്തോടാണ് നമുക്ക് പ്രതിപത്തിയെങ്കിൽ ദ്വൈത ഭാഷ്യം നമുക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നും. അത് വ്യക്തികളുടെ താല്പര്യമനുസരിച്ചാണ്. ബ്രഹ്മസൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവെ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് തികച്ച് സ്വതന്ത്രമായ ഒരു ഗ്രന്ഥമല്ല. അതായത് വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വേദങ്ങളുടെ താല്പര്യം എന്താണ്, അപ്പൊ അതിന്റെ ഉറവിടം വേദങ്ങളിൽ കിടക്കും. അത് പ്രസിദ്ധ ഭാഷ്യകാരന്മാരെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്വതന്ത്രമായ ഒരു വിഷയത്തെ പ്രതിപാദിക്കുന്നില്ല. വേദത്തിന്റെ താല്പര്യം എന്താണ്, അത് ദ്വൈതമാണോ അതോ അദ്വൈതമാണോ അതോ വിശിഷ്ടാദ്വൈതമാണോ, അത് ഏതാണോ അത് ഈ സൂത്രങ്ങളിലൂടെ പ്രതിപാദിക്കുന്ന ഒന്നാണ് എന്റെ വ്യാഖ്യാതാക്കന്മാർ പറയുന്നത്. ആചാര്യസ്വാമികൾ പറയുന്നത് വേദത്തിന്റെ താല്പര്യം, മുഴുവൻ വേദത്തിന്റെയും താല്പര്യം എന്താണ്, അത് അദ്വൈതത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ അദ്വൈതത്തെ ഈ ഇതിലൂടെ പ്രതിപാദിക്കുന്നു എന്നാണ്. പിൽക്കാലത്തുനിന്ന് വ്യാഖ്യാതാക്കന്മാർ പലരും ഈ ആശയത്തെ ശക്തമായി നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആചാര്യസ്വാമികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വേദാന്താർത്ഥ കുസുമ ഗ്രഥനാർത്ഥത്വ സൂത്രമാണ്. അതായത് വേദാന്തമാകുന്ന പുഷ്പങ്ങളെ അല്ലെങ്കിൽ വേദാന്തത്തിന്റെ ആശയങ്ങളായ പുഷ്പങ്ങളെ കുരുക്കുന്നതിനുള്ള ഒരു നൂലാണ് സൂത്രം എന്നാണ്. അതായത് സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മലയാളത്തിൽ പെട്ടെന്ന് തോന്നുന്നത് നല്ല അർത്ഥമല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ രീതിയിലാണ് മലയാളത്തിൽ സൂത്രം എന്ന് പറയുന്നത്. ഇവനൊരു സൂത്രക്കാരനാണെന്ന്, അതുമായിട്ട് ഇവിടെ യാതൊരു ബന്ധവുമില്ല. ഇവിടെ സൂത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് ആശയങ്ങളാകുന്ന കുസുമങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണെന്നാണ്. കാരണം സൂത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് സംസ്കൃതത്തിൽ നൂല് എന്ന് അർത്ഥമുണ്ട്. നൂലിന് സൂത്രം എന്ന് പറയും. അപ്പൊ ഇത് മനോഹരങ്ങളായ വിശിഷ്ടങ്ങളായ ആശയങ്ങളെ കൊരുക്കുന്നതിനുള്ള നൂലാണ്. മഹാന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് ഈ ആശയങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോ ചർച്ച ചെയ്യുന്നത് ആധ്യാത്മിക സദസ്സുകളിൽ, അല്ലെങ്കിൽ തത്വചിന്താപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തെല്ലാം ഈ സൂത്രങ്ങളെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇത് മഹാത്മാക്കളുടെ അഭിപ്രായമാണ്. അപ്പൊ നമ്മൾ എന്തിനു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നത് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ്. ആധ്യാത്മികമായ നമ്മുടെ ജീവിതത്തിന് ഈ സൂത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഇത് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ശാസനാദ് ശാസ്ത്രം ഇതി ആഹോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കി പറയുകയാണ്. ഇതിനൊക്കെ പാട്ടുകൾ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാകുന്നു, വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറയാണ് ശാസനാദ് ശാസ്ത്രം ഇതി ആഹോ. ശാസനാദ് ശാസിക്കുന്നതുകൊണ്ട്, ശാസിക്കുന്നതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു എന്നാണ്. ശാസിക്കുക എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന ഇതല്ല, വഴക്ക് പറയുക എന്നുള്ള അർത്ഥമല്ല. മലയാളത്തിൽ ശാസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ശാസിച്ചു എന്ന് വെച്ചാൽ വഴക്ക് പറഞ്ഞു എന്നാണ്. ഇവിടെ ശാസിക്കുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നർത്ഥം. അപ്പൊ ശാസനാദ് ശാസിക്കുന്നത് കൊണ്ട്, അതായത് ഉപദേശിക്കുന്നത് കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നു. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്ന ഏതോ അതാണ് ശാസ്ത്രം. എന്നുവെച്ചാൽ അമ്മയുടെ ഉപദേശം അത് ശാസ്ത്രമാണ്. നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, പുസ്തകങ്ങളിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏടിൽ എഴുതിയിരിക്കുന്നത് ഭൂർജപത്രത്തിൽ എഴുതിയത് മാത്രമല്ല ശാസ്ത്രം. ആരുപദേശിക്കുന്നു അത് ശാസ്ത്രം. ഇവിടെ എന്താണ്, ബ്രഹ്മസൂത്രത്തിൽ എന്താണ് ഉപദേശിച്ചിരിക്കുകയാണ് ആചാര്യന്മാർ, മഹർഷി വേദവ്യാസ മഹർഷി, ശങ്കര ഭഗവത്പാദർ തുടങ്ങി ആചാര്യന്മാർ ഉപദേശിച്ചിരിക്കുകയാണ്. ഉപദേശിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ്, അത് ശാസ്ത്രമാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആദരവോടുകൂടി സ്വീകരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാനോ, അതായത് മനസ്സിലാക്കാനോ പ്രാവർത്തികമാക്കാനോ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. കഴിഞ്ഞില്ലെങ്കിലും സനാതന പാരമ്പര്യം അനുസരിച്ച് നമ്മളെല്ലാ ഗുരുക്കന്മാരെയും ആചരിക്കുന്നു. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് നമ്മൾ ഈ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നു. അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ആത്മീയ ജീവിതത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ഉപദേശം സ്വീകാര്യം തന്നെയാണ്. ആ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗുരുവിന്റെ ഉപദേശം പോലെ അമൂല്യമാണ്, സ്വീകാര്യമാണ്. ആചാര്യസ്വാമികൾ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് പറയും ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം എന്ന് പറയുന്നത്. ഇത് രണ്ട് രണ്ടല്ല. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. പലരും ആ രീതി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഗുരു ഉപദേശിക്കുന്നത് വേറെ, ശാസ്ത്രം വേറെ. ഗുരു ഉപദേശം തന്നെയാണ് ശാസ്ത്രം. ഇന്നിപ്പം ഗുരു നമ്മോട് നേരിട്ട് ഉപദേശിക്കുന്നു. ഇന്ന് അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയില്ല. നമ്മൾ പറയും അത് അമ്മയുടെ ഉപദേശമാണ് അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശമാണെന്ന് പറയും. നാളെ ഇതാണ് ജനം ശാസ്ത്രമായി സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് രണ്ടല്ല. അതുകൊണ്ടാണ് സ്വാമികൾ പറഞ്ഞത് എന്താണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ. ശാസ്ത്രം തന്നെയാണ് ഗുരുവാക്യം. ഇത് രണ്ടും രണ്ടല്ല. രണ്ടിനും ഒരേ പ്രാധാന്യം തന്നെയാണ്. ഗുരുവാക്യം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശാസ്ത്രവും നമ്മളെ രക്ഷിക്കുന്നത്. ആചാര്യസ്വാമികൾ ഈ വിഷയത്തെക്കുറിച്ച്

ഏതെങ്കിലും ഒരു ശാസ്ത്രം ഒരു ആചാര്യന്റെ ഉപദേശത്തിന് വിരുദ്ധമാണെന്ന് ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പഠിതാവിന് നമ്മളെ പഠിപ്പിക്കുന്നയാൾ അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഗുരു പരമ്പരയിലൂടെ വരുന്ന ഉപദേശമാണ് ശാസ്ത്ര ഉപദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശാസ്ത്ര ആചാര്യ ഉപദേശ എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതും ഭാഷ്യം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആചാര്യസ്വാമികൾ എപ്പോഴും പ്രാധാന്യം പ്രാമാണ്യം കൊടുക്കുന്നത് എന്താണ്? ശ്രുതിക്കാണ്, വേദത്തിനാണ്. വേദത്തിന് പ്രാമാണ്യം കൊടുത്ത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. വേദത്തിന്റെ താല്പര്യം എന്താണ്? വേദം പറയുന്നു. ഇപ്പോ നമ്മൾ പറയുന്നു അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നു. നമുക്ക് പ്രമാണമായിരിക്കുന്നത് അമ്മയാണ്, അമ്മയുടെ ഉപദേശമാണ്. ഇതേ ഭാഷയിലാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ശ്രുതി മാതാ. വേദം എന്ന് പറയുന്നത് മാതാവാണ്. സ്വാമികളെ സംബന്ധിച്ചിടത്തോളം വേദത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് അമ്മയുടെ ഉപദേശമാണ്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോ അമ്മയുടെ ഉപദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേദത്തിന്റെ ഉപദേശം തന്നെയാണ്. രണ്ടും തമ്മില് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ നമ്മൾ ഈ ആചാര്യന്മാരുടെ ഉപദേശങ്ങളെല്ലാം നമ്മൾ ആ ഭാവനയോടുകൂടി നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്കിതിലൊന്നും യാതൊരു വൈരുദ്ധ്യം കാണത്തില്ല. പിന്നെ ശാസ്ത്രങ്ങളിൽ തന്നെ ചിലടത്ത് ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. വേദത്തിൽ തന്നെ പറയും എന്താണ്, എത്ര വേദ അവേദ ഭവന്തി. വേദം വേദമല്ലാതായിത്തീരുന്നു. വേദം വേദമല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്കുള്ളതല്ല. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത് വരെ വേദം അവേദമായി തീരുന്നില്ല. അവിടെ ഗുരു ശിഷ്യബന്ധം ആചാര്യ ഉപദേശത്തിന്റെ സ്ഥാനമുണ്ട്, വേദത്തിന്റെ ഉപദേശങ്ങൾക്ക് സ്ഥാനമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ അതിക്രമിച്ചു പോകുന്ന ആത്മീയമായ ഒരു ഔന്നത്യത്തിൽ നമുക്ക് വേദത്തിന്റെയും ഉപദേശത്തിന്റെയും ആചാര്യന്റെയും ഒന്നും ആവശ്യമില്ല. അവിടെ വേദങ്ങളെല്ലാം അവേദമായി തീരുന്നു എന്ന് വേദത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ഉന്നതമായ ആധ്യാത്മിക അവസ്ഥയിൽ അതുവരെ നമുക്ക് സഹായകങ്ങളായി ദീപസ്തംഭങ്ങളായി മാർഗദർശകങ്ങളായി ഈ ശാസ്ത്രങ്ങളെല്ലാം നിലകൊള്ളുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നത് വരെ. പിന്നെ വേറെ തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ തന്നെ എന്താണ്, ശബ്ദജാലം, മഹാരണ്യം, ചിത്തഭ്രമണ കാരണം. കാരണം ശാസ്ത്രങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. സത്ശാസ്ത്രങ്ങൾ, ഗുരുക്കന്മാരെ കുറിച്ച് പറയുമല്ലോ, സദ്ഗുരുക്കന്മാര്, അങ്ങനെ അല്ലാത്തവരുമുണ്ട്. ശാസ്ത്രങ്ങളിലുമുണ്ട് സത്ശാസ്ത്രങ്ങളെന്ന് പറയും. ശരിയായ ബോധത്തെ, അറിവിനെ പ്രദാനം ചെയ്യുന്ന ശാസ്ത്രങ്ങൾ, അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളുമുണ്ട്. ആധ്യാത്മിക ശാസ്ത്രങ്ങളെ കുറിച്ച് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സത്ശാസ്ത്രങ്ങളാണ്. അപ്പൊ ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ എല്ലാം സദ്ഗുരുക്കന്മാരാണ്. അങ്ങനെ അല്ലാതെയുള്ള വിഷയങ്ങളെ ബോധിപ്പിക്കുന്ന ഗുരുക്കന്മാരും കാണും. അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് സദ്ഗുരുക്കന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. ശാസ്ത്രത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. സത്ശാസ്ത്രങ്ങൾ, അങ്ങനെ അല്ലാതെയുള്ള ശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ ചിത്രഭ്രമണ കാരണം എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് ഈ ശാസ്ത്രത്തോട്, നമ്മൾ ശാസ്ത്രത്തെ എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു? ആത്മീയമായ അറിവ് നേടുന്നത് അത് ആചാര്യന്മാരുടെ ഉപദേശമാണ്, അപ്പൊ അതിലൂടെ നമുക്ക് ആത്മീയ അറിവ് നേടാം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികമായ ഒരറിവിന് വേണ്ടിയും അത്തരം അറിവ് ധാരാളം സമ്പാദിച്ച് സമൂഹത്തിൽ മാന്യതയും പൂജയും ഒക്കെ നേടുന്നതിനും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശാസ്ത്രം അപകടകാരിയായി മാറും. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും തന്നെ പലപ്പോഴും നിഷേധിക്കുന്നത്. കാരണം അത് ഏതിനുമുണ്ട്, ഏത് ആധ്യാത്മിക സാധനയിലൂടെ പോയാൽ. ശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത് ഒരു ആത്മീയ സാധനയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല, അതിന് പ്രത്യേകിച്ച് വാസനയുള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഏത് ആധ്യാത്മിക സാധനങ്ങൾക്കും തുല്യമാണ്. ഇപ്പൊ നമ്മൾ ഭക്തിയുടേതായ മാർഗത്തിലൂടെ പോകുന്നു, ശാസ്ത്രത്തെ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല. ഈ ഭക്തി തന്നെ ഒരുവനിൽ അഹന്തയുണ്ടാക്കാം. അത് ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭക്തി തന്നെ ഒരുവനെ നശിപ്പിക്കാം. ഭക്തി അഹന്ത ഉണ്ടാക്കത്തില്ലേ? ഞാനാണ് ഉത്തമനായ ഭക്തൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ എന്നൊരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതവനാഥ പതിപ്പിക്കും. യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അതിന്റെ സിദ്ധികളിലും മറ്റും ഭ്രമിച്ചു കഴിഞ്ഞാൽ അതൊരുവനെ അപകടത്തിലേക്ക് ചാടിക്കുന്നു. അപ്പൊ ഏത് കാര്യത്തിലായാലും അപകടങ്ങളുണ്ട്. എവിടെയാണോ നന്മയുള്ളത് അതിനോട് ചേർന്ന് കുറച്ച് തിന്മയായിരിക്കും. അത് ഏത് വിഷയത്തിലുള്ളതാണ്, ലൗകികമായാലും ശരി ആത്മീയമായാലും ശരി. അപ്പോ അതിതിന് സംഭവിക്കാം. ശാസ്ത്ര അഭ്യസനത്തിലും അത് നമ്മളെ അഹന്ത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കുകയോ ഒക്കെ ചെയ്യാം. വാച്ചുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ശാസ്ത്രത്തെ പാടെ അത് ഉപയോഗശൂന്യമാണ് എന്ന്

0: തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതിനെ സ്വീകരിക്കാം. പക്ഷെ ഈ മാർഗം, ഈ പഠിക്കുക, ഈ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്നത് ABCD മുതലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ പഠനം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മിൽ നിന്ന് അന്യമായ ഏതൊരു വിഷയത്തെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. അപ്പൊ അതുപോലെയാണ് ഈ ആത്മീയ ശാസ്ത്രത്തിന്റെ പഠനം എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പഠനം എന്ന് പറയാറില്ല, അവിടെ ശ്രവണം എന്നാ പറയുന്നു, മനനം എന്ന് പറയും, നിധിധ്യാസനം എന്ന് പറയും. പഠനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. പഠ വ്യക്തായം വാചി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. പഠനം, പഠധാതുവിന്റെ അർത്ഥം തന്നെ എന്താണ്? വ്യക്തമായി പറയുക എന്നതിനർത്ഥമാണ്. അല്ല, നമ്മൾ ഈ സാധാരണ ഈ സ്കൂളിൽ പോയി പഠിക്കുന്നില്ലേ, അങ്ങനെ ഒരു അർത്ഥം ആ ശബ്ദത്തിനുകൂടിയില്ല. പഠ വ്യക്തായം വാചി, വ്യക്തമായി വാചി എന്ന് വെച്ചാൽ പറയുക, വ്യക്തമായി പറയുന്നതിന്, അതായത് നമ്മൾ വ്യക്തമായി പറയുന്ന വെച്ചാൽ വേറൊരാൾ കേൾക്കത്തക്ക രീതിയിൽ ഒരു കാര്യത്തെ സ്ഫുടമായി പറയുന്നതിനാണ് ഈ പഠ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പഠിക്കുക സംസ്കൃതത്തിൽ വന്നത്. അതിന്റെ തന്നെ രൂപാന്തരമാണ് മലയാളത്തിൽ പഠിക്കുക എന്ന് പറയുന്നത്. ആധ്യാത്മിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പഠനമല്ല അതിനെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ച് ശ്രവണമാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് ബ്രഹ്മസൂത്രം ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്യുമ്പോൾ എന്താണ്? ഇപ്പൊ ഞാനൊരു വ്യക്തി, എന്റെ ആശയങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയല്ല ചെയ്യുന്നു. പൂർവ്വകാലത്തിൽ ഏതോ ആചാര്യന്മാര് ആവിഷ്കരിച്ച ആശയങ്ങളെ ഒരു മീഡിയത്തിലൂടെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കി തരുന്നു എന്നേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ഒന്നും വാസ്തവത്തിൽ എനിക്കില്ല, ഞാനിതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ്. അവിടെ ഈ സംഭവിക്കുന്ന എന്താണ്? ശ്രവണമാണ് സംഭവിക്കുന്നത്. പൂർവ്വകാലത്തിൽ വ്യാസ മഹർഷിയോ അല്ലെങ്കിൽ ആചാര്യസ്വാമികളോ പറഞ്ഞ കാര്യങ്ങളെ, ഒരുപക്ഷെ അന്ന് അവർ പറഞ്ഞത് സംസ്കൃത ഭാഷയിലായിരിക്കും, അവരുപയോഗിച്ച ശൈലി ന്യായത്തിന്റെയോ മീമാംസയുടെയോ ഒക്കെ ശൈലിയായിരിക്കും. ആ ശൈലിയെ ഒന്ന് മാറ്റി അതിലൊരു മൊഴിമാറ്റം നടത്തി ശൈലീഭേദം വരുത്തി ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ആശയത്തെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അതിലെന്തെങ്കിലും പിശക് വരുന്നെങ്കിൽ പറയുന്ന എനിക്ക് വരുന്ന പിശകായിരിക്കും. ശാസ്ത്രത്തിൽ പിശക് വരത്തില്ല, ആചാര്യന്മാർക്ക് അങ്ങനെയുള്ള പിശകുകൾ വരത്തില്ല. അപ്പോൾ അവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ചപ്പോൾ സംഭവിക്കുന്നത്? ആചാര്യന്മാരുടെ വാക്കുകളെ നമ്മൾ ശ്രവിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ശ്രവണം തന്നെയാണ് നടക്കുന്നത്. അത് ആ ശബ്ദരൂപത്തിൽ വേറൊരാളുടെ ശബ്ദത്തിലൂടെ ആചാര്യന്റെ ആശയം നമ്മുടെ കർണപുടങ്ങളിലൂടെ നമ്മുടെ അന്ധകരണത്തിൽ പതിച്ച് നമ്മുടെ ഉള്ളിൽ അതിനനുയോജ്യമായ ബോധത്തെ അറിവിനെ ഉണ്ടാക്കുന്നു, ആധ്യാത്മികമായ വിഷയങ്ങളെക്കുറിച്ച്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ശ്രവണമാണ്. അവിടെ നമ്മൾ അന്യമായൊരു വിഷയത്തെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതുപോലെ സയൻസോ മാത്സോ പഠിക്കുന്നതുപോലെ നമ്മൾ ഒരു വിഷയത്തെ അവിടെ പഠിക്കുകയല്ല ചെയ്യുന്നു. നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധത്തെ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധത്തെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ ശ്രുതി പ്രമാണമായിട്ടുള്ള, വേദം പ്രമാണമായിട്ടുള്ള ആചാര്യ വചനങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു സാധാരണ പഠനം പോലെ നമ്മളതിനെ സ്വീകരിക്കാൻ പാടില്ല. ഞാനിതൊക്കെ ആമുഖമായി പറഞ്ഞത് ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം സൂത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇതെന്തോ ഒരു അപകടമുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ധാരണ വരും. കാരണം സൂത്രം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കും. രണ്ടാമത് ബ്രഹ്മം എന്നുകൂടെ അതിനോട് ചേർത്തിട്ടുണ്ട്. അത് അതിലും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖത്തും കാണാം ഒരു മസിൽ പിടിച്ചായിരിക്കുന്നു. കാരണം എന്തോ ഭയങ്കര അപകടകരമായ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ഈ മനുഷ്യൻ നമ്മളെവിടെയാ കൊണ്ട് ചാടിക്കുന്നു കണ്ടറിയേണ്ട കാര്യമാണ് എന്നുള്ള ഒരു മസിൽ പിടുത്തത്തിലാണ് എല്ലാവരും ഇതിനങ്ങോട്ട് നേരിടാനിരിക്കുന്നു. എന്ത് വന്നാലും നേരിടുക തന്നെ, ഇതാണ് ഇവിടെ വന്നുപോയത്. പക്ഷെ അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നമുക്കിതിൽ വരുന്ന ഒരു വൈഷമ്യം എന്ന് പറയുന്നത് ഭാഷയിലുള്ള ഒരു വ്യത്യാസം. ബ്രഹ്മസൂത്രം ഭാഷാന്തരം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. പക്ഷെ ആ ഭാഷാന്തരത്തിലും ശരിക്കും അതിൻ്റെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജിമ എന്ന് പറയുമ്പോൾ സംസ്കൃതം പോലെ തന്നെ പ്രയാസമാണ്. ആദ്യം പഴയകാലത്ത് തർജ്ജിമ ചെയ്തിട്ടുള്ള മലയാള ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ വിഷമമുണ്ട്. സംസ്കൃത പദങ്ങളുടെ വിഭക്തി മാറ്റി രാമസ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ നാക്കം, അത്രയും വ്യത്യാസപ്പെടുത്തിയാണ് അതിന്റെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നീട് വന്ന ഡോക്ടർ CG വാര്യര് അവരുടെയൊക്കെ ഭാഷാന്തരങ്ങൾ നോക്കി അതിനും ഈ പ്രയാസമാണ്. കാരണം സംസ്കൃത വിഭക്തി മാറ്റി മലയാളത്തിലാക്കുക. പലപ്പോഴും ഇപ്പോൾ ബ്രഹ്മം, ബ്രഹ്മണഹ, ബ്രഹ്മത്തിന്റെ എന്നാക്കും. അപ്പോൾ ഈ ബ്രഹ്മം എന്നുള്ള പദത്തിന്റെ അർത്ഥം അവിടെ വിശദമാക്കത്തില്ല. ഇങ്ങനെ ഒരു വൈഷമ്യമുള്ളതുകൊണ്ട് മലയാളത്തിലുള്ള വായിച്ചാലും പറ്റത്തില്ല. പിന്നെ സ്വതന്ത്ര വ്യാഖ്യാനങ്ങളുണ്ട്. സ്വതന്ത്ര വ്യാഖ്യാനങ്ങളിൽ ചെയ്തിരിക്കുന്ന പലപ്പോഴും അവർ ഈ മൂലത്തിന്റെ ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാഷ്യത്തിന്റെ ആശയത്തിൽ നിന്ന് വളരെ വിട്ടുമാറിയിട്ട് സ്വന്തം ആശയങ്ങളാണ് അതിലൂടെ പ്രതിപാദിക്കുന്നത്. ആശയങ്ങൾ ആത്യന്തികമായി ശരിയായിരിക്കും, എന്നാലും ഭാഷ്യകാരന്റെ ആശയങ്ങളിൽ നിന്നും വളരെ മാറി സ്വന്തമായ ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രീതിയാണ് ഭാഷ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ കഴിയുന്നത്ര 100% നമുക്ക് സൂത്രത്തിനോടോ അല്ലെങ്കിൽ ഭാഷ്യത്തിനോടോ നീതി പുലർത്താം എന്നൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ കഴിയുന്നത്ര ഭാഷ്യത്തോടും മൂലത്തിനോടും നീതി പുലർത്തി നമ്മളതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം അതാണ്. അത് നമ്മൾ ഈ ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്ന ഒരു പണിയാണെന്നുള്ള ഒരു മുൻധാരണ നമ്മൾ മനസ്സിൽ നിന്നും കളയണം. കാരണം ഇത് അത്ര പ്രയാസമില്ല. ലളിതമായി തന്നെ ആ ഭാഷയുടെയും ശൈലിയുടെയും വൈഷമ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ലളിതമായി തന്നെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ ആ ഒരു വിഷയ പ്രതിപാദന രീതിയിലേക്ക് കടന്നു വരുന്നതിന് നമുക്ക് ചിലപ്പോൾ 2-3 ദിവസത്തെ താമസം വന്നേക്കാം അതുമായിട്ടൊന്ന് പരിചയപ്പെടുന്നതിന്. കാരണം ഇത് ആധ്യാത്മികമായ വിഷയം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് സാമാന്യമായ രീതിയിൽ ബോധമുണ്ട്, ചിലർ കൂടുതലായും അറിഞ്ഞെന്നിരിക്കും. എന്തായാലും പൊതുവായി നമുക്കെല്ലാം അറിയാവുന്ന വിഷയം തന്നെയാണ് ഇതീ പറയുന്നത്. ഈ പറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ, ഭാഷയുടെ ഒരു വൈഷമ്യമൊന്നേ ഉള്ളൂ. പുതുതായി കൂടുതൽ വിഷയങ്ങളൊന്നും നമ്മളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മളിപ്പോൾ അമ്മയുടെ ഉപദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മഹാത്മാക്കളുടെ ഉപദേശങ്ങളിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ നമ്മൾ ബ്രഹ്മസൂത്രത്തിലൂടെ മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പുതുതായി നമ്മൾ പുതിയൊരു അറിവ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമില്ല. വേറെ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക അതേ കാര്യങ്ങളെ തന്നെ, അതേ ആശയങ്ങളെ തന്നെ. ആത്യന്തികമായി ഈ ആശയങ്ങളിലൊന്നും വൈഷമ്യമില്ല. പിന്നെ ചില ശാസ്ത്രീയമായ ചിന്താ പദ്ധതികളും മറ്റും ഇതിനകത്തേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ നമുക്ക് പുതുമയുള്ളതായിരിക്കും. അതൊഴിവാക്കി കഴിഞ്ഞാൽ ആ ആശയ താല്പര്യം, അതിന്റെ സാരം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. സാധാരണ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഈ ബ്രഹ്മസൂത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതും അതിന്റെ സാരത്തെ ഗ്രഹിച്ചു പോവുക എന്നുള്ളതാണ്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം പറയും. ശാസ്ത്രം എന്ന് പറയുന്നത് അനന്തമാണ്. അറിയാനാണെങ്കിലോ വളരെയധികം ഏതൊക്കെ ശാസ്ത്രങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കും, എത്ര ആചാര്യന്മാരുണ്ട്, ശ്രുതികൾ പലതരത്തിൽ, ആചാര്യന്മാർ പലതരത്തിൽ. അല്പസ്ഥ കാല ബഹവസ്ഥ വിഘ്നാഹ, കാലമാണെങ്കിൽ കുറച്ച് കാലമേ ഉള്ളൂ, വിഘ്നങ്ങളാണെങ്കിൽ ഒരുപാട്. ഇതിന്റെ ഇടയ്ക്ക് കൂടി യത് സാരഭൂതം തത് ഉപാസിതവ്യം, ഏതാണോ സാരമായിട്ടുള്ളത് അത് മനസ്സിലാക്കുക, നമുക്ക് വേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു നയമാണ് നമ്മളിതിന്റെ ചർച്ചയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്ര ഗഹ്വരതകളിലേക്ക് ഗഹനതയിലേക്കൊക്കെ പോയി ശാസ്ത്ര നൂലാമാലകളിൽ ശബ്ദജാലത്തിലേക്ക് കുടുങ്ങുന്നവരിതല്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ശാസ്ത്രം ആചാര്യന്മാർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതൊരു പേടി സ്വപ്നം പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശിവാമൃത തേഞ്ഞി സ്വാമി പന്മനാശ്രമത്തിൽ ഒന്ന് ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഇത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടെന്നെങ്കിലും പറയാമല്ലോ, അത്രയെങ്കിലും ആയതാണ്, കാര്യമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇത് സംഗതി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിനൊരവസരം എന്നുള്ള രീതിയിൽ ഇതിനെ സ്വീകരിച്ചാൽ മതി. എന്താ വലിയൊരു ശാസ്ത്ര പഠനമായിട്ട് എടുക്കണ്ട. ബ്രഹ്മസൂത്ര ഈ പറഞ്ഞതുപോലെ സൂത്രം സൂചിപ്പിക്കുന്നു ബ്രഹ്മം, ബ്രഹ്മമാണ് ഇതിന്റെ വിഷയം. ഇതിന് ഉത്തരമീമാംസ എന്ന് പറയും. മീമാംസ നമ്മൾ ഭാഷ്യത്തിൽ തന്നെ പഠിച്ചുവെന്നും പറയും. പൂജിത വിചാര വചനോ മീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിതമായ വിചാരം, പൂജനീയമായ വിചാരം എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞാൽ പൂജിത വിചാര വചനോ മീമാംസ എന്നാണ്, പൂജിതമായ വിചാരം. അപ്പൊ നമ്മൾ നടക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് പൂജിതമായ ഒരു വിചാരമാണ്. ഈ മീമാംസ ഇതിന് വൈദിക മീമാംസ എന്ന് പറയും. ബ്രഹ്മസൂത്രത്തിന് വൈദിക മീമാംസ എന്ന് പറയുന്നത്, അതായത് വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തെ സംബന്ധിച്ചത്, ഇത് വേദത്തെ സംബന്ധിച്ച മീമാംസയാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്പഷ്ടമായ അർത്ഥം? അറിവ് എന്നാണ് വേദശബ്ദത്തിന്റെ അർത്ഥം. അപ്പോൾ അറിവിനെ സംബന്ധിച്ച മീമാംസ, അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം, ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്നാണ് വൈദിക മീമാംസയുടെ അർത്ഥം. അപ്പൊ ശരിയായ അറിവിനെ സംബന്ധിച്ച പൂജിതമായ വിചാരം എന്ന് പറയുമ്പോൾ ശരിയായ അറിവ് ഉണ്ടാക്കുന്നതിന് ഉള്ള പൂജനീയമായ ഒരു വിചാരം. ഇതിൽ ആ പൂജനീയത എന്താണ്? കാരണം ഇത് ഈശ്വരനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതാണ് ഇതിന്റെ പൂജനീയത. ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതാണ് ഇതിന്റെ പൂജനീയത. ഈ വിചാരത്തിന് ഈ പൂജനീയത വരുന്നതിന് കാരണം അതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് ഈശ്വരൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ബ്രഹ്മം. ഈശ്വരൻ എന്ന് പറയുന്നതും സംസ്കൃതം തന്നെ. മലയാളത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു, ഈശ്വര എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ ഇന്നെന്നാണ്. അപ്പൊ ഈ സംസ്കൃതവും ഇതിന്റെ ഇടയ്ക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് ശിവാമൃത ചൈതന്യ സ്വാമി അവിടെ വരുമ്പം പറഞ്ഞു, ഈ സംസ്കൃതത്തിന്റെ ഇടയ്ക്ക്. ഈ സംസ്കൃതം എന്ന് പറയുന്നതും ഇതുപോലെയാണ്. കാരണം ഈ സംസ്കൃതം എന്ന് പറയുന്നത് ശരിക്കും മലയാളം തന്നെയാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുന്നു, ആ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ഇന്നിന് പകരം ഹാ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് സംസ്കൃതമായി. അപ്പൊ സംസ്കൃതത്തിൽ നമുക്ക് വിശേഷിച്ച് പഠിക്കാനൊന്നുമില്ല. മലയാളം ശരിക്കറിയാമെന്നുള്ളവർക്ക് സംസ്കൃതം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കേണ്ടത് മലയാളമാണ്. മലയാളത്തിലാണ് നമുക്ക് വേണ്ടത്ര അറിവില്ലാത്തത്. എന്തെങ്കിലും അറിവ് കുറവ് വരികയാണെങ്കിൽ മലയാളത്തിലേ വരത്തുള്ളൂ. മലയാളം ശരിക്കും പഠിച്ചാൽ സംസ്കൃതം ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നതിന് നമ്മളെന്ത് പറയുന്നു? ഈശ്വര എന്നാക്കുന്നു. ഇപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് മലയാളം. സംസ്കൃതത്തിൽ ഉമ്മെന്ന് പറയണ്ട, ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മലയാളത്തിൽ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ നമ്മൾ കയറി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്കൃതമാകത്തില്ല. അപ്പൊ സംസ്കൃതത്തിൽ പറയുമ്പോൾ ബ്രഹ്മ എന്ന് പറയാവും. ബ്രഹ്മ എന്ന് പറഞ്ഞാലും തെറ്റിപ്പോകും. ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മമായിപ്പോകും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമാകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രഹ്മം എന്ന് പറയണമെങ്കിൽ മലയാളത്തിൽ ബ്രഹ്മം എന്ന് പറയുന്ന സംസ്കൃതത്തിൽ വരുമ്പോൾ ബ്രഹ്മ എന്ന് പറയണം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയുള്ള സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. വാക്കുകളെ പരസ്പരം യോജിപ്പിച്ച് പറയുന്ന ഒരു വൈഷമ്യമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശീലം ഇല്ലാത്തതുകൊണ്ടാണ് പദങ്ങളെ പരസ്പരം യോജിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതത്തിനും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് സംസ്കൃതവും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെ വേദാന്ത മീമാംസ, ബ്രഹ്മമീമാംസ, വൈദിക മീമാംസ എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എന്താണ് ഇത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ബ്രഹ്മസൂത്രമാണ്, അതിൽ വേദാന്തമാണ് പറയുന്നത്. അപ്പോൾ ഈ മീമാംസ ഇതെങ്ങനെയാ ഇതിനെ വൈദിക മീമാംസ എന്നെങ്ങനെ പറയും? ഇതിലെങ്ങനെ വേദത്തിലെ മുഴുവൻ കാര്യം ഇതിൽ വരുന്നുണ്ടോ? അപ്പം ശരിക്കും ഈ മീമാംസ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രം മാത്രമല്ല വൈദിക മീമാംസ. ഇത് പൂർവ്വ ഉത്തര മീമാംസകൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. പൂർവ്വമീമാംസയും ഉത്തര മീമാംസയും രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ മീമാംസയായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്ര പദ്ധതിയിൽ. അതായത് പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ ജൈമിനി മഹർഷിയുടെ മീമാംസ, കർമ്മകാണ്ഡത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മീമാംസ. ഉത്തര മീമാംസ എന്ന് പറയുന്നത് വ്യാസന്റെ ബ്രഹ്മസൂത്രം. മുമ്പ് ധർമ്മസൂത്രം, രണ്ടാമത് ബ്രഹ്മസൂത്രം. ധർമ്മസൂത്രമാണ് ജൈമിനിയുടെ, വ്യാസന്റേത് ബ്രഹ്മസൂത്രം. അതിനെ നമ്മൾ ജൈമിനീയ മീമാംസ എന്ന് പറയും. ജൈമിനിയുടെ ധർമ്മസൂത്രങ്ങൾ ഇതിനെ നമ്മൾ വ്യാസമീമാംസ, വ്യാസന്റെ മീമാംസ എന്ന് പറയും. ബാദരായണ മീമാംസ എന്നെല്ലാം പറയും. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ശാസ്ത്രമാണ്. എന്നുവെച്ചാൽ പരസ്പര പൂരകങ്ങളായിരിക്കുന്ന ശാസ്ത്രമാണ്. എന്നാൽ ചില ഭാഗത്ത് ധർമ്മമീമാംസയെ ബ്രഹ്മമീമാംസയ്ക്ക് നിഷേധിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നിഷേധിച്ചാൽ തന്നെയും നിഷേധിക്കുന്നിടത്ത് തന്നെ ഇത് പരസ്പര പൂരകങ്ങളാണ്. ഇത് രണ്ടും കൂടി ചേർന്നേ ശാസ്ത്രം പൂർണ്ണമാകുന്നു. അപ്പോൾ ഈ വേദാന്തം എന്ന് പറയുന്നത് എന്തോ പ്രത്യേകിച്ചുള്ള ഒരു സാധനമാണ്, അതിന് മറ്റതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ ധരിക്കുമെങ്കിലും അതത്ര ശരിയല്ല. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതായത് ആ ബന്ധമെന്ന് പറയുന്നത് എന്താണ്? കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം. ഈ വേദാന്തം പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ആശങ്ക തന്നെയുണ്ട് എല്ലാവരുടെയും മനസ്സിൽ. അതായത് ഈ വേദാന്തം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബ്രഹ്മം തലയ്ക്ക് പിടിക്കും. ബ്രഹ്മം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആശ്രമവും എല്ലാം ഉപേക്ഷിച്ച് പിന്നെ അവധൂതന്മാരായിട്ട് പിറ്റേ ദിവസം പോലെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഭിക്ഷയും ആഴ്ച നടക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ ഇത് കുറേ കാലം പഠിച്ചിട്ടും അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ പറ്റിയവരെയെന്ന് ഞാൻ കണ്ടിട്ടുമില്ല. ഇതിങ്ങനെ നടക്കുന്നത് മുഴുവൻ ഇത് പഠിക്കാത്തവരാണ് കൂടുതലും ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് പഠിച്ചു എന്ന് വിചാരിച്ച് അതായത് ഒരിക്കലും നമ്മൾ ധരിക്കരുത് ഇത് ഈ കർമ്മത്തെയും എല്ലാം പൂർണ്ണമായും നിഷേധിച്ച് ഇതങ്ങോട്ട് ബ്രഹ്മസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പൂർണ്ണജ്ഞാനി അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവധൂതന്മാരായി ഉടൻ തന്നെ ആശ്രമം വിട്ടുപോകും, പിന്നീട് നമുക്ക് വേറെ കർത്തവ്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒന്ന് ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ ഈ ക്ലാസ് ബഹിഷ്കരിക്കുകയാണ് എന്നൊന്നും വരും ധരിച്ചു കളയരുത്. ഇത് വാസ്തവത്തിന് അങ്ങനെയുള്ള യാതൊരു അപകടവും ഇതിനകത്തില്ല. ഇത് പരസ്പരം പൂരകങ്ങളാണ്, കർമ്മവും ജ്ഞാനവും. എന്താ സ്വാമി ഒരു പുതിയ സിദ്ധാന്തം പറയുകയാണ് ഞങ്ങളെ വഴിതെറ്റിക്കാനൊന്നും ധരിക്കരുത്, ഇതെല്ലാം ആചാര്യസമ്മതമായ കാര്യങ്ങളാണ്.
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Oh.

0: ಬಂದು ಸೂಚನೆ ನೋಡಿದ್ವಿ. ಓಂ ಉಷಾ ವ ಅಶ್ವಸ್ಯ ವ್ಯತ್ಯಸ್ಯ ಶಿರಃ ಸೂರ್ಯಚಕ್ಷುಃ ವಾತಃ ಪ್ರಾಣೋ ವ್ಯಾಪ್ತಂ ಅಗ್ನಿರ್ವೈಶ್ವಾನರಃ ಸಂವತ್ಸರ ಆತ್ಮ ಅಶ್ವಸ್ಯ ವ್ಯತ್ಯಸ್ಯ ದೇವಃ ಪೃಷ್ಠಂ ಅಂತರಿಕ್ಷಂ ಉದರಂ ಪೃಥಿವೀ ಪಾಜಸ್ಯಂ ದಿಶಃ ಪಾರ್ಶ್ವಿ ವಾಂದ್ರದಿಶಃ ಪಾರ್ಶ್ವ ಋತವೋ ಅಂಗಾನಿ ಮಾಸಾಶ್ಚಾರ್ಧಮಾಸಾಶ್ಚ ಪರ್ವಾಣಿ ಅಹೋರಾತ್ರಾಣಿ ಪ್ರತಿಷ್ಠಾ ನಕ್ಷತ್ರಾಣ್ಯಸ್ತೀನಿ ನಭೋ ಮಾಂಸಾನಿ ಓ ವಧ್ಯಂಸಿಕತಃ ಸಿಂಧವೋ ಭೂತಃ ಯಕೃಶ್ಚ ಕ್ಲೋಮಾನಶ್ಚ ಪರ್ವತಾ ಔಷಧೇಶ್ಚ ವನಸ್ಪತೇಶ್ಚ ಲೋಮಾನಿ ಉದ್ದಿನ್ ಪೂರ್ವಾರ್ಧೋ ನಿಮ್ಲೋಚನ ಜಘ್ನಾರ್ಥೋ ಯದರ್ ವಿದ್ಯತ್ ವಿಜೃಂಭದೆ ತದ್ ವಿದ್ಯೋತತೆ ಯದ್ ಮಿಥೂನುತೆ ತಸ್ಥನಯದಿ ಯದ್ ಮೇಹತೆ ತದ್ ವರ್ಷದಿ ವಾಗೇವ ಸಿವಾಕ್ ತತ್ರ ತಾವದ ಅಶ್ವಮೇಧ ವಿಜ್ಞಾನಾಯ ಉಷಾಭಾಷ್ಯಸ್ಯ ಇತ್ಯಾದಿ ವಿಚಾರಂ പറയുന്നുള്ളത് ഉഷോഭാഷ്യസ്യ എന്ന് പറയുന്ന ഈ ഭാഗം ആരംഭിച്ചിരിക്കുന്നത് അശ്വമേധ വിജ്ഞാനത്തിൽ അശ്വമേധ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസന തതശ്ച അശ്വവിഷയമേവ ദർശനം ഉച്യതേ. ഇത് അശ്വത്തെ സംബന്ധിച്ചുള്ള ഉപാസന, അശ്വമേധത്തിലെ അശ്വം, അതിനെക്കുറിച്ചുള്ള ഉപാസന. ദർശനം എന്ന് വെച്ചാൽ ഉപാസന. അശ്വമേധത്തിലെ ഒരു പ്രധാനമായ അംഗമാണ് അശ്വം. പ്രാധാന്യത അശ്വസ്യ അശ്വമേധത്തിൽ അശ്വത്തിന് വളരെ അശ്വമേധ കർമ്മത്തിൽ അശ്വത്തിന് പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ചെന്നിതത്വകൃതോ യാഗത്തിന് തന്നെ അശ്വമേധം എന്നാണ് പേര്. അശ്വവുമായി ചേർത്താണ് അതിൻ്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. മാത്രമല്ല പ്രജാപത്യ ത്വച്ച, ഇതിൻ്റെ ദേവത പ്രജാപതിയാണ് എന്ന് പറഞ്ഞു. മറ്റ് കർമ്മങ്ങളിൽ വെച്ചെല്ലാം വളരെ മുഖ്യമാണ് അശ്വമേധം. ഓരോ കർമ്മത്തിനൊരു ദേവതയുണ്ട്, അവിടെ പ്രജാപതിയാണ് ദേവത, അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടിവിടെ പശു അശ്വമേധ കർമ്മത്തിൻ്റെ അംഗമായിരിക്കുന്ന ആ അശ്വത്തിൽ ഇവിടെ പ്രജാപതിത്വ കർമ്മം, പ്രജാപതി ഭാവന, പ്രജാപതി വിരാട് പുരുഷൻ, ആ വിരാട് ഭാവന, അത് വിഷ്ണുത്വാധികരണം ഇവ പ്രതിമാകും. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രതിമയെ അതിനെ വിഷ്ണുവാണെന്ന് ധ്യാനിക്കുന്നത്, അതുപോലെ അശ്വത്ത് അശ്വമേധത്തിൻ്റെ ഭാഗമായിരിക്കുന്ന അശ്വത്ത് വിരാട് ഭാവന, അതിൻ്റെ ഫലം പ്രജാപതിത്വ പ്രാപ്തി. മൃദു ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരഹ, മേധ്യം മേധാർഹമായിരിക്കുന്ന, മേധാന്ത യജ്ഞം യജ്ഞാർഹമായിരിക്കുന്ന, യജ്ഞത്തിൽ ഉപയോഗിക്കേണ്ടതായ അശ്വത്തിൻ്റെ ശിരസ്, അതെന്താണ്? ഉഷസ്സാണ്. ഈ വിരാട് പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രധാനമായ ഭാഗമാണ് ഉഷ. ഉഷസ് ബ്രാഹ്മോ മുഹൂർത്ത ഭാഷകാരൻ പറയും പ്രഭാതം, അത് അശ്വത്തിൻ്റെ ശിരസ്സാണ്. അപ്പോൾ അശ്വത്തിൻ്റെ ശിരസ്സിനെ അത് ഉഷസ്സാണ്. അശ്വം പ്രപഞ്ചാത്മകമാണ്, അങ്ങനെ ഭാവന ചെയ്യുക. സൂര്യചക്ഷുഹു, അതിൻ്റെ കണ്ണ്, അതാണ് സൂര്യൻ. വാതഹ പ്രാണോ, വായു, അതാണ് അതിൻ്റെ പ്രാണൻ. വായുവാണ് ഈ അശ്വത്തിന് പ്രാണനായിരിക്കുന്നു. വ്യാപ്തം അഗ്നിർവൈശ്വാനരഹ, വ്യാപ്തം എന്ന് വെച്ചാൽ അതിൻ്റെ തുറന്ന വായു. അശ്വത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതിലേക്ക് അത് വാതുറം. അത് വൈശ്വാനരാഗ്നിയാണ്, വൈശ്വാനരാഗ്നി. സംവത്സര ആത്മ അശ്വസ്യ മേധ്യസ്യ, വരുന്ന എല്ലായിടത്തും ഇങ്ങനെ ചേർക്കണം. മേധ്യസ്യ അശ്വസ്യ ദേഹ പൃഷ്ഠം, അങ്ങനെ സംവത്സരമാണ് അതിൻ്റെ ആത്മാ ശരീരം. ആത്മാന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ദേഹ പൃഷ്ഠം, അതിൻ്റെ പൃഷ്ഠഭാഗമാണ് ദ്വിലോകം. അന്തരീക്ഷ ഉദരം, ഉദരം എന്ന് പറയുന്നത് ഒഴിഞ്ഞ സ്ഥലമാണതുകൊണ്ട്, അന്തരീക്ഷം ഒഴിഞ്ഞ സ്ഥലമാണതുകൊണ്ട് അതാണ് പറഞ്ഞത്. പൃഥ്വി പാജസ്യം, പാജസ്യം കുളമ്പ്, അതാണ് ഈ പൃഥ്വി. ദിശപാർശ്വേ, അതിന് വശങ്ങളുണ്ടല്ലോ, പാർശ്വഭാഗങ്ങൾ, വശത്തിന്റെ പാർശ്വഭാഗങ്ങൾ, ദിക്കാണ്, അനധിക്കായി ഭാവന ചെയ്യുന്നു. അവാന്തര ദിശവ പാർശ്വ, ദിക്കുകളിൽ തന്നെ അവാന്തര ദിക്കുകളുണ്ടല്ലോ, വായുകോണും അഗ്നികോണും എന്നെല്ലാം പറയുന്നു. അതാണ് പാർശ്വ, പാർശ്വ അസ്ഥികൾ. ഋതവോ അങ്കാനി, ഋതുക്കളാണ് അതിൻ്റെ അംഗങ്ങൾ. മാസാസ് അർദ്ധമാസാസ് പർവാണി, അതിൻ്റെ സന്ധികൾ. അത് മാസം അർദ്ധമാസം പക്ഷം, അതാണ് അതിൻ്റെ പർവങ്ങൾ. അഹോരാത്രാണി പ്രതിഷ്ഠ, അതിൻ്റെ പാദം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പാദം. പ്രതിഷ്ഠതി ഈ തൈഹി, നാല് കാലുകളുണ്ടല്ലോ. നക്ഷത്രാണി അസ്ഥീനി, അസ്ഥി നക്ഷത്രങ്ങളാണ് അതിൻ്റെ അസ്ഥികൾ. നഭോ മാംസാനി, നഭസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷകാരം പറയുന്നു നഭസ്ത മേഘാഹ, ആകാശത്തിലുള്ള മേഘം, അതാണ് അതിൻ്റെ മാംസം. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അന്തരീക്ഷസ്യ ഉദരത്വത്തേർ മാംസാനി ഉദക രുധിര സേചന സാമാന്യം. മാംസത്തിൽ നിന്നാണല്ലോ നീര്, രക്തമെല്ലാം വരുന്നു, അതുപോലെ മേഘത്തിൽ നിന്ന് ജലം വരുന്നു. അതുകൊണ്ട് അതിൻ്റെ മാംസം. ഊവധ്യം സികതാഹ, ഊവധ്യത്തിന് ഭാഷകാരൻ പറയുന്നത് ഉദരസ്ഥം അജീർണം അശനം, അതിൻ്റെ വയറ്റിൽ കിടക്കുന്ന ജീർണിക്കാത്ത ആഹാരം. കാരണം അശ്വൻ ധാരാളം തിന്നുന്ന സ്വഭാവമാണ്, എപ്പോഴും അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സമയം എൻ്റെ വയറ്റിൽ കുറച്ച് അജീർണമായത് കാണും, ദഹിക്കേണ്ടത്. അത് മണൽത്തിട്ട സികത, മണലും മണൽത്തിട്ടുകളാണ് സമുദ്രതീരത്തും നദീതീരത്തും ഒക്കെ ഉള്ളത്. എന്താ അതങ്ങനെ പറയാൻ കാരണം പറയുന്നു, വിശിഷ്ടാവയവത്വ സാമാന്യ മണലിൻ്റെ സ്വഭാവം എന്താണ്, ഒന്നും ഒന്നിനോട് ചേർന്നിരിക്കത്തുള്ളു. അതുപോലെ ദഹിക്കാത്ത ആഹാരവും അങ്ങനെയാണ്. സിന്ധവോ ഗുദാഹ, അതിൻ്റെ ഗുദമാണ് സിന്ധു നദികൾ. യകൃച്ച ക്ലോമാനശ്ച പർവ്വതാഹ, യകൃത് കരളം, ക്ലോമാൻ പാൻക്രിയാസ് എന്ന് പറയുന്നു, അതാണ് പർവ്വതം. ഓഷധേശ വനസ്പതേശ ലോമാനി, ഓഷധികളും വനസ്പതികളും. ഓഷധി എന്ന് പറയുന്നത് ചെറിയ ചെടികൾ, വനസ്പതി എന്ന് പറയുന്നത് കായുണ്ടായി നശിച്ചു പോകുന്നു, രണ്ടായി തിരിക്കുന്നു. ചിലത് കായുണ്ടായി നശിച്ചു പോകുന്നു, വാഴയും മറ്റും, നെല്ല് വാഴ, അതും അതല്ലാത്തതും. അതാണ് ഓഷധികളും വനസ്പതികളും, അതാണ് അതിൻ്റെ രോമങ്ങൾ. ലോമാനി, ലോമാനി കേശാസ്ഥേത സംഭവം. രോമമൊന്നും കേശമൊന്നും പറയുന്നതിന് വ്യത്യാസമുണ്ട്. തലയിലുണ്ടാകുന്ന കേശം, ശരീരത്തിലുണ്ടാകുന്ന രോമം, അതുകൊണ്ട് അതിൻ്റെ രണ്ടിനെ എടുക്കണമെന്നാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്. ഉദ്ദിൻ പൂർവാർദ്ധവും, കുതിരെ രണ്ടായി ഭാഗിച്ചു നോക്കുക, അതിൻ്റെ പൂർവ്വഭാഗം ആ ഉദയമാണ്. നിംലോചൻ ജഗ്നാർത്ഥവും ബാക്കി ഭാഗം, പിന്നിലേക്ക് വരുന്ന ഭാഗം, അത് അസ്തമയമാണ്. കാരണം മുൻഭാഗം ഉയർന്നും പിൻഭാഗം താഴ്ന്നുമാണല്ലോ. അതുകൊണ്ട് യത് വിജൃംഭതേ തദ് വിദ്യോതേ യത് വിധൂന വിധുനത്തേ തത് തനയതി, പിടിപെട്ടെന്നത് കുറിച്ച് പറയുന്നു. കുതിരയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതിടയ്ക്ക് ഇങ്ങനെ വായു തുറന്ന് പോട്ടുവാവിടും, വായു തുറന്ന് ശ്വാസം. അപ്പോൾ ശരീരമൊക്കെ ഒന്ന് പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയും ചെയ്യും. ആ അതാണ് വിദ്യോതത്തെ മിന്നൽ. അത് വിജൃംഭത തദ് വിദ്യോതത്തെ മിഥൂനതേൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ ശരീരം കൊടയുക. ഇടയ്ക്കുന്നതിന് മൊത്തം പട്ടിയും മറ്റും ശരീരം ഇങ്ങനെ കുടയും, നാല് കാല തറയിൽ ഉറപ്പിച്ച് തന്നിട്ട് അപ്പം എൻ്റെ ശരീരത്തിലിരിക്കുന്ന രോമവും പൊടിയൊക്കെ തെറിച്ചു. അതാണ് വിധൂനത്തെ എന്ന് പറയുന്നത്. അത് സ്ഥലീയതയാണ് ഇടിവട്ടൽ. വായ തുറന്ന് ചില ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത് അതാണ് മിന്നൽ. മിന്നൽ എന്ന് പറയും വായ തുറന്നു പല്ല് കാണുമല്ലോ, വെളുത്ത പല്ല്, അതുകൊണ്ടാണ് മിന്നൽ എന്ന് പറയുന്നത്. മറ്റത് ശബ്ദം കേൾക്കും, ശരീരം കുടയുമ്പോൾ പൊട്ടപ്പെട്ടാകുന്നൊരു ശബ്ദം കേൾക്കും. അതിനെ ഇടി എന്ന് പറഞ്ഞു. യന്മേഹതി, അത് മൂത്രം ഒഴിക്കുന്നതാണ് വർഷം. വാഗേവാസ്യ വാക്ക് പറയുന്നു, അതിൻ്റെ വാക്ക് അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ വാക്ക്. അത് ഈ ശബ്ദം മുഴുവനതാണ്. അശ്വമേധയാഗം ചെയ്യാൻ കഴിയാത്ത അതിന് അധികാരമില്ലാത്തവർക്ക് ഇവിടെ അശ്വമേധയും അശ്വമേധയാഗം കൊണ്ട് എന്ത് ഫലം കിട്ടുന്നു? അത് അർത്ഥചിന്തയോടുകൂടി ഈ മന്ത്രങ്ങൾ ഒരു നിഷ്ഠയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടും, അധ്യയനം ചെയ്താൽ കിട്ടും എന്നാണ്. അതാണ് ഉപാസന. അവിടെ അർത്ഥബോധം വേണം. അടുത്ത് പറയുന്ന അഹർവ അശ്വം പുരസ്താത് മഹിമ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനി രാത്രിലേനം പശ്ചാത് മഹിമ അന്വജായത തസ്യ അപരേ സമുദ്രേ യോനി ഏതോ വാശ്വം മഹിമാനോ അഭിതഃ സംബഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാൻ അവഹത് വാജീ ഗന്ധർവാൻ അർവ അസുരാൻ അശ്വ മനുഷ്യാൻ സമുദ്രേവ അസ്യ ബന്ധുഃ സമുദ്രോ യോനിഹി അഹർവാശ്വം പുരസ്താ. അശ്വത്തിന്റെ മുൻഭാഗത്ത് മഹിമയായി പകൽ പ്രകടമായി എന്നാണ്. മഹിമ എന്ന് പറയുന്നത് അശ്വമേധയാഗത്തിൽ സൗവർണ രാജതോ മഹിമാഖ്യു ഗ്രഹു അശ്വസ്യ അഗ്രത പൃഷ്ഠതസ്ഥാപ്യതേ ഭാഷകാരം പറയും. അശ്വമേധയാഗത്തിൽ അശ്വത്തിന്റെ പിൻഭാഗത്തും മുൻഭാഗത്തും, മുമ്പിൽ സ്വർണത്തിന്റെ പിന്നിൽ വെള്ളിയുടെ രണ്ട് പാത്രം വയ്ക്കും, അതിനോട് മഹിമ എന്ന് പറയുന്നു. യാഗത്തിന്റെ ഒരു ഭാഗമാണ്, അത് മുമ്പിലും പിമ്പിലും വയ്ക്കുന്നു ആ പാത്രം. കാരണം അശ്വമേധ യാഗമാണല്ലോ അവിടെ, അശ്വവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ മുമ്പിൽ കാണുന്ന എന്താണ്? അത് ആ പാത്രമായി പ്രകടമായിരിക്കുന്നതാണ് പകല്. കാരണം സ്വർണം തിളക്കമുള്ളതാണ്. അതിൻ്റെ പകലെവിടെ നിന്നാണ് വരുന്നത്? സമുദ്രത്തിൽ നിന്നല്ലേ? കാരണം സൂര്യൻ സമുദ്രത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അനുഭവം. അതുകൊണ്ട് പറയുന്നു എന്താണ്? ദശപൂർവ്വ സമുദ്രേ യോനി, പൂർവ്വ സമുദ്രമാണ്, കിഴക്ക് സമുദ്രമാണ് അതിന് കാരണമായിരിക്കുന്നത്. അതിന് നേരെ വിപരീതമായി രാത്രിന് എണ്ണം പശ്ചാ അസ്തമിക്കുന്നത് പടിഞ്ഞാറേ കടലിലല്ലേ, അതുകൊണ്ട് അത് രാത്രിയാണ്. രാത്രിന് എണ്ണം പശ്ചാത് മഹിമാന്വജായത തസ്യാപര്യ സമുദ്രേ യോനി, പശ്ചിമസമുദ്രം അതിന്റെ കാരണമാണ്, അവിടെ നിന്നാണ് ഇത് പ്രകടമാകുന്നത്. ഏതോ വാശ്വം മഹിമാനോ അഭിതഹ, അങ്ങനെ രണ്ട് പാത്രങ്ങൾ പകലും രാത്രിയുമായ പോലെ രണ്ട് പാത്രങ്ങൾ അശ്വത്തിന്റെ രണ്ട് ഭാഗത്തിലുണ്ട്. അതിനെ രാത്രിയായിട്ട് സങ്കല്പിക്കും. നേരത്തെ പറഞ്ഞ തന്നെ അശ്വത്തിലുള്ള സങ്കല്പം ഇത് പറയുന്നു. അശ്വത്തിന്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്ന ആ പാത്രം ഇത് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകത്തില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് ഇത് വൈദികർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. വേദം പഠിക്കുകയും വൈദിക കർമ്മങ്ങൾ ചെയ്യുകയും അവർക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ് പാത്രം, എവിടെയാണ് അശ്വം, ഇതിനെ അവർക്ക് ഇത് പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും. എന്നിട്ട് അശ്വത്തെക്കുറിച്ച് പറയുന്നു, ഹയോ ഭൂത്വ ദേവാൻ അവഹത്. ഹയസ് ഹയം എന്ന അശ്വത്തിനൊരു പര്യായമുണ്ടല്ലോ, അതൊരു പ്രത്യേക വിഭാഗമാണ്. അതാണ് ദേവന്മാരെ വഹിക്കുന്ന അശ്വം. വാജി വാജിന്നും പറയും അശ്വത്തിന് പര്യായമാണ്. പക്ഷേ അതെന്താണ്? ഗന്ധർവന്മാരുടെ അശ്വമാണ്. അർവ എന്നും പേരുണ്ട്, അത് അസുരന്മാരെ വഹിക്കുന്ന അശ്വമാണ്. അശ്വം എന്ന് പറയാറുണ്ടല്ലോ, അത് മനുഷ്യനെ വഹിക്കുന്ന അശ്വമാണ്. സമുദ്രയോ അസ്യ ബന്ധുഹു, സമുദ്രത്തിൽ നിന്നാണ് അശ്വം പ്രകടമായതെന്ന് പറയാറുണ്ട്. സമുദ്രമഥനത്തിലും മറ്റും അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്നു, ഇതിൻ്റെ ഉത്പത്തിസ്ഥാനം സമുദ്രയോനിഹാതാണ്. ഇവിടെ ഭാഷകാരം പറയും, ഇവിടെ ഉത്പത്തിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് സമുദ്രയോനി. കാരണം ഉത്പത്തി സ്വശുദ്ധവിനി ശുദ്ധസ്ഥിതി സ്തൂയത്തെ സമുദ്രവേദി പരമാത്മാ ബന്ധു ബന്ധുനം ബന്ധ്യതി അസ്മിൻ രീതി. വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. കാരണം ഇവിടെ പ്രജാപതിയാണല്ലോ ഇങ്ങനെ ഭാവന ചെയ്യുന്നു. പരമാത്മാവിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് സമുദ്രമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. പ്രജാപതി പരമാത്മാവാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ആ പരമാത്മാവിൽ നിന്നാണ് പ്രജാപതി ഭാവം പ്രകടമായത്. വിരാട് രൂപത്തിലുള്ള ഈ പ്രപഞ്ചവും ആ പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കാണുന്ന വിരാട് രൂപത്തിലുള്ള പ്രപഞ്ചം പരമാത്മാവ് തന്നെയാണ്. അതിനെ അശ്വത്തിലൂടെ ഭാവന ചെയ്യുന്നു, പ്രതിമയിൽ വിഷ്ണുവിനെ ഭാവന ചെയ്യുന്നു പോലെ. കേവലം ഒരു പ്രതിമ വച്ചിട്ട് അത് വിഷ്ണുവാണെന്ന് ഭാവന ചെയ്യാമെങ്കിൽ ഇതും ചെയ്യാം. ഇത് വൈദിക ഉപാസന, മറ്റത് സ്മാർത്ഥ ഉപാസന. പ്രതിമയിൽ വിഷ്ണുവിനെയും മറ്റും ഭാവന ചെയ്യുന്നത്. അടുത്ത ബ്രാഹ്മണൻ, ദ്വിതീയ ബ്രാഹ്മണൻ. ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് ചുരുക്കത്തിലുള്ളതെന്ന് വാർത്തകത്തിൽ പറയുന്നുണ്ട്. ദ്വിതീയ ബ്രാഹ്മണേ വന്യേ രശ്വമേധോപയോഗിന ഉപാസനം വിരാട് ബുദ്ധിയാ കാര്യത്വേന വിധീയതി. ദ്വിതീയ ബ്രാഹ്മണത്തിൽ അശ്വമേധത്തിലെ ഭാഗമായിരിക്കുന്ന അശ്വത്തെ വിരാട് ബുദ്ധിയിൽ ഉപാസിക്കുക, അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക. വിരാട് ബുദ്ധിയ ഉപാസനം എന്ന് വെച്ചാൽ അതിനെ വിരാട്ടായി ഭാവന ചെയ്യുക, അതാണ് ദ്വിതീയ അധ്യായത്തിൽ. ഇത് തന്നെയാണ് അശ്വമേധ അശ്വപാശ്ചര്യം ജയ പ്രഥമ ബ്രാഹ്മണോദിത. ആദ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞ അശ്വ ഉപാസന അത് തന്നെയാണ് ഇത്. എന്താണ് രണ്ടാം ബ്രാഹ്മണത്തിലെ പ്രത്യേകത? ദ്വിതീയ ബ്രാഹ്മണേ സമ്യക് ഫലമസ്യ പ്രജക്ഷത്തെ. ഈ ദ്വിതീയ ബ്രാഹ്മണത്തിൽ എന്താണ് അതിന്റെ ഫലം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടു മാസത്തിലുള്ള ഉപാസന തന്നെയാണ്, ഇതിന്റെ ഫലം ഒന്ന് തന്നെയാണ്. ഹിരണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹിരണ്യഗർഭപ്രാപ്തി എന്ന് പറയാം, അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ തന്നെയാണ്. അതിന് രണ്ട് ഭാവമുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് സമഷ്ടിവ്യഷ്ടി ഭാവത്തിൽ. സമഷ്ടിയായി ഇത് സർവാത്മകമായിരിക്കുന്നു, വ്യഷ്ടിയായി ബ്രഹ്മലോകത്തിൽ ഹിരണ്യഗർഭനായിരിക്കുന്നു. ഇതിന്റെ പ്രാപ്തി അതാണ് ഇതിന്റെ ഫലം എന്ന് പറഞ്ഞു. അടുത്ത മന്ത്രത്തിൽ നൈവേഹ കിഞ്ചന അഗ്രേ ആസീത് മൃത്തിനെ വേദം ആവൃതം ആസീത് അശ്വനായ അശ്വനായ ഹി മൃത്യു തന്മനു അപുരത ആത്മന്യേഷ്യാമിതി സോ അർച്ചൻ അചരൻ തസ്യ അർച്ചതഃ ആപോ അജായന്ത അർച്ചതേ വൈ മേ കം അഭൂതിതി തദേ വർക്കസ്യ അർക്കത്വം കം ഹവ അസ്മൈ ഭവതി യ ഏവം ഏതത്രകസ്യ അർക്കത്വം വേദ. അത് അഗ്നി അശ്വമേധ ഉപയോഗിക്കസ്യ ഉത്പത്തി വിശദി. അടുത്തൂടെ ഇത് ഉപാസനയാണ്, അതിൻ്റെ അശ്വമേധ യാഗത്തെ സംബന്ധിച്ചുള്ള ഉപാസനയാണ്. അതിൽ അശ്വം പോലെ പ്രധാനമുള്ളതാണ് അഗ്നി. അതുകൊണ്ട് പറയുന്നു അശ്വമേധത്തിന് ഉപയോഗമായിട്ടുള്ള ഈ അഗ്നി അതിന്റെ ഉപാസനയോട് വരുന്നുണ്ട്. അതിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നു. അപ്പൊ അഗ്നിയുടെ ഉപാസന എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഉത്പത്തിയെ സ്തുതിക്കുന്നു. അത് ഈ വേദത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ ഉത്പത്തിയെ കുറിച്ച് പറയുന്നു. ഉത്പത്തിയെ കുറിച്ച് പറയുമ്പം അഗ്നി ഉത്പന്നമായത് ഇങ്ങനെയാണ് എന്ന് അഗ്നിയുടെ ഭൗതികമായ ഉത്പത്തിയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതല്ല. സൃഷ്ടിസ്ഥിതികളെ കുറിച്ചെല്ലാം വേദത്തിൽ പറയുന്നുണ്ട്. ഭക്ഷ്യകാരം പറയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഭൗതികമായ ഉത്പത്തി എങ്ങനെയാണ് ഉണ്ടായത്, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ അത് ഭൗതികമായി അന്വേഷിക്കും. അതിന് നമ്മൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നു. വേദത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നു. വേദത്തിൽ എന്താണ് തദ്ദർശന വിവക്ഷയ. വേദത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉപാസ്യമാണ്. അതിന്റെ ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞാലും സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാലും നാശത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം കേവലം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് പറയുന്ന വസ്തുസ്ഥിതി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഭാഷകാലം പറയും സൃഷ്ടിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും അതിന് താല്പര്യമില്ല. പക്ഷെ എന്നാലും ആൾക്കാരെ പറയും എന്താണ് ഇത് ഇങ്ങനെയാണ് ഉണ്ടായത്, അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേദം പറയുന്നത് വലിയ സയൻസാണെന്ന് പറയും. ഇവിടെ ഈ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ വേദത്തിൽ അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. സൃഷ്ടിസ്ഥിതികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല. അത് പറയുന്ന സ്തുതി എന്ന് പറഞ്ഞാൽ അത് വസ്തുസ്ഥിതിയല്ല. എവിടെയെങ്കിലും സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥവാദമാണ്. എന്നുവെച്ചാൽ അത് പറയുന്നത് പരമാർത്ഥമേ അല്ല, ഒരു കഥ പോലെ. അതിന് ഉപാസന ഭാവന എന്ന് തന്നെ പേര് തന്നെ പറയുന്നു. അപ്പൊ അതിന്റെ ഭൗതിക വ്യാഖ്യാനങ്ങളല്ല സൃഷ്ടിയ സ്ഥിതി. ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, മുഖ്യമായിട്ടും അതല്ല. എന്നാലും ഇന്ന് ആൾക്കാർ ഇതിനെയൊക്കെ എന്തോ ആധുനിക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കൊക്കെ വ്യാഖ്യാനിക്കുന്നു. എന്നാലേ വേദത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അതിനോട് ഭാഷ്യകാരൻ യോജിക്കുന്നില്ല. തദ്വിഷയ ദർശന വിവക്ഷയോ ഉപാസന അല്ലെങ്കിൽ ഭാവന, അതിനുള്ള താല്പര്യത്തിലാണ് ഈ സൃഷ്ടിയെ കുറിച്ചൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞതുപോലെ ഉദാഹരണം പറഞ്ഞ സമുദ്രത്തിൽ നിന്നാണ് കുതിര ഉണ്ടായത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഇന്നത്തെ ആൾക്കാരെന്ത് വ്യാഖ്യാനിക്കുന്നുണ്ടോ ഡാർവിൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം സമുദ്രത്തിൽ നിന്ന് മത്സ്യം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് ഉണ്ടായി, അങ്ങനെ ഉണ്ടായി ഉണ്ടായി അവസാനം കരയിൽ വന്ന് കുതിരയായി. ഇത് ഡാർവിൻ പറയുന്നതിന് എത്രയുമ്പ് നമ്മൾ ഋഷിമാര് കണ്ടുപിടിച്ചിരിക്കുന്നു, അവർക്ക് കൊടുക്കണം നോബൽ പ്രൈസ്. ഇങ്ങനെ പറയും, ഇത് എന്തായാലും ഇങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ ഭാഗ്യം തന്നെ ഇത്രയുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഇനി ഇങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കഴിവ് തന്നെയാണോ? അങ്ങനെ വ്യാഖ്യാനിച്ചാലുള്ള ഒരു തകരാറ്, എന്തിൽ നിന്ന് എന്തും വ്യാഖ്യാനിക്കും. വ്യാഖ്യാനത്തിനൊരു അറുതിയും അന്തവും ഇല്ലാതെ വരും. ആർക്കും അവരുടെ കൽപ്പന പോലെ എന്തും വ്യാഖ്യാനിക്കും. എന്ത് സയൻസ് ഈ പറയാം, സയൻസോ കണക്കോ എന്ത് വേണോ ഇനി പഠിപ്പിക്കും. പക്ഷെ ഇതല്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെല്ലാം കേവല ഉപാസന, ചില സാദൃശ്യങ്ങൾ കാണും, അത് സമ്മതിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഭാവന ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമല്ലോ. അതിനപ്പുറം ഇവിടെ ഇതിന്റെ ഭൗതിക തത്വങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണല്ലോ പറയുന്നത്. സ്തുത്യർത്ഥ നൈവേഹ കിഞ്ചന അഗ്ര ആസീ. ഇവിടെ ആധ്യാത്മികമായ തത്വങ്ങളെ കുറിച്ച് പറയുന്നു. മൃത്തിനൈവ ഇതം ആവൃതം ആസീ, മുമ്പ് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് പറഞ്ഞല്ലോ ഇതിൽ നിന്നാണ് അശ്വം ഉണ്ടായത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ ഇനി തത്വചിന്തയിലേക്ക് വരുന്നു. ഭാവന തത്വചിന്ത രണ്ടും വരും. തത്വചിന്ത എന്തിന്? പ്രപഞ്ച തത്വത്തെ കുറിച്ചല്ല, ആത്മതത്വത്തെ കുറിച്ചുള്ള ചിന്ത വരും. അപ്പോ അവിടെ വരുന്നു കിഞ്ചന കിഞ്ചിന്തവി നാമരൂപ പ്രവിഭക്ത വിശേഷം നൈവാസിന്ന ബഭവ. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഗ്രേ പ്രാഗുത്പത്തേഹി മന അദേഹി, ഈ മനസ്സ് തുടങ്ങിയത് പ്രകടമാകുന്നതിന് മുമ്പ് എന്താണ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശൂന്യമേവ ബഭുവ, ഭാഷ്യകാരൻ ചോദിക്കുന്നു. എന്താ ശൂന്യമായിരുന്നു? ഇവിടെ മുതൽ ശൂന്യവാദിയെ നിഷേധിക്കുകയാണ് പറഞ്ഞത് ബൗദ്ധന്മാർ. ബുദ്ധന്റെ അനുയായികളിൽ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട്. ശൂന്യമേവ പറയുന്നു ശൂന്യവാദികൾ പറഞ്ഞു. എന്തുകൊണ്ട് നൈവേഹ കിഞ്ചന, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതി ശ്രുതേഹി എന്നല്ലേ പറയുന്നത്. അപ്പൊ ശൂന്യത്തെ തന്നെ സ്വീകരിക്കുന്നു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അതാണ് ശൂന്യം. ശൂന്യവാദി പറയുന്ന ശൂന്യത്തിന്റെ അർത്ഥം അതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാര്യം ആസീത് ഉത്പത്തേശിച്ച ഉത്പത്തേഹി. കാരണം അവിടെ എന്താ പറയുന്നത്? ഉത്പന്നമായി എന്നാണ്. ഉത്പന്നമായി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉത്പന്നമായി എന്ന് പറയാൻ പറ്റും, അത് പറയാൻ പറ്റില്ലല്ലോ. ഉത്പന്നമായി എന്ന് വെച്ചാൽ ഉണ്ടായി. ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുപോലെ പറയുന്നു. എന്താ കാര്യമില്ല, കാരണമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉത്പന്നമാകേണ്ട ആവശ്യം എന്തോ, അതിന്റെ ആവശ്യമില്ലെന്ന് ആണ് പറയുന്നത്. ഉത്പന്നമായി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്നും ഉണ്ടായില്ല എന്നാണ്. ഉത്പത്തിദേഹി ഘട, ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ഉത്പത്തി എടുക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സൃഷ്ടി, ഒരു ഉത്പത്തി ഇങ്ങനെയാണെങ്കിൽ ഇതേ യുക്തി തന്നെ ഈ സൃഷ്ടിക്ക് മുമ്പിൽ ഉപയോഗിക്കാം. ഒരു മൺപാത്രം അത് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതഹ പ്രാഗുത്പത്തേർ ഘടസ്യ നാസ്തിത്വം, അതുകൊണ്ട് ഉത്പത്തിക്ക് മുമ്പ് അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കും. ഇവിടെ ഉത്പത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഉത്പത്തിക്ക് മുമ്പ് എന്തായിരുന്നു, ഉത്പത്തിക്ക് ശേഷം എന്താണ്, ഇതും കേവലമായ യുക്തി ആശ്രയിച്ചിട്ടാണ്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഉത്പത്തി പോലെയുള്ള കാര്യങ്ങളെ കേവലം യുക്തിയെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ദോഷം എന്ന് വെച്ചാൽ അത് വസ്തുനിഷ്ഠമായ പഠനങ്ങളൊന്നുമില്ല, അതല്ല, ബുദ്ധിപരമായ ചിന്ത മാത്രം. ഇതിനെ സംബന്ധിച്ച് ഇതാണ് ഇതിൽ പറയുന്ന ഒരു ദോഷം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉത്പത്തിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കണമെങ്കിൽ അതിന് പരിശോധിച്ച് നോക്കും, വസ്തുനിഷ്ഠമായി പഠിക്കും. കേവലം യുക്തിയിലൂടെ അല്ല അത് തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ പാത്രത്തിന് കയ്യിലെടുക്കേണ്ട കാര്യമില്ല, കണ്ടാൽ മതി. കണ്ടിട്ട് ബാക്കിയെല്ലാം മനസ്സിലാണ് നടക്കുന്നത്, എങ്ങനെ ഉണ്ടായി. മുഖ്യമായിട്ട് അങ്ങനെ ചിന്തയിലൂടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാർഗത്തെ സ്വീകരിച്ച് തത്വചിന്തയിൽ പറയുന്നത്, അല്ല എങ്ങനെ വസ്തുനിഷ്ഠമായി പഠിച്ചാലും ശരി, ആത്യന്തികമായി ഇതിന്റെ നിർണയം ഇവിടെ സംഭവിക്കുന്ന ബുദ്ധിയിലാണ്. ബുദ്ധി തന്നെ നിശ്ചയിക്കുന്നത് ഇന്നതാണ്. അപ്പൊ അവിടെ വസ്തുവിനുള്ള പ്രാധാന്യം ബുദ്ധിക്കാണ്. അതുകൊണ്ട് തത്വചിന്തയിൽ ബുദ്ധിയിലൂടെ നിർണയിക്കുന്നു, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഭൗതികമായ പഠനങ്ങളും അന്വേഷണവും തത്വചിന്തയും തമ്മിൽ വ്യത്യാസം. ഭൗതികമായ ചിന്തയിൽ വസ്തുനിഷ്ഠമായ പഠനത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. വസ്തുവിനെ ആശ്രയിച്ച് പഠനം നടക്കുന്നു. തത്വചിന്തയിൽ ബുദ്ധിയെ ആശ്രയിച്ച് പഠനങ്ങൾ, കാരണം അത് പറയുന്നത് ആത്യന്തികമായ നിർണയം ബുദ്ധി സംഭവിക്കുന്നു, ഇന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം. ബുദ്ധിയാണ് എല്ലാത്തിനും വെളിപ്പെടുത്തുന്നത്, ബുദ്ധിയിലാണ് സർവവും വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് യുക്തി ആശ്രയിച്ച് അനുസരിച്ച് ഇവരെല്ലാം ഈ പറയുന്ന ബൗദ്ധന്മാർ, ബൗദ്ധന്മാരിലൂടെ പ്രധാനമായിട്ട് രണ്ട് കൂട്ടരെയാണ് ഭാഷകാർ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ശൂന്യവാദികളും മറ്റൊന്ന് ക്ഷണിക വിജ്ഞാനവാദികളും. അതിന് ശൂന്യവാദത്തിനൊക്കെ ഇന്നും പ്രചാരമുണ്ട്. പക്ഷെ ഈ പറയുന്ന ശൂന്യവാദം, ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദം, അതിനെ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ പ്രയാസമാണ്. അത് ഭാഷകാരൻ തന്നെ നിശിതമായി നിഷേധിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് യുക്തിയിലൂടെ ഒരു ശൂന്യതയെ സമർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശൂന്യവാദം അസംബന്ധമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ആൾക്കാർ ബുദ്ധൻ പറഞ്ഞതാണ്, അതിന്റെ ശൂന്യമാണ്, സർവശൂന്യമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്നത് ഈ ഇവിടെ നിഷേധിക്കുന്ന ശൂന്യവാദമല്ല, അവരെല്ലാം പറയുന്ന ശൂന്യവാദം ഫലത്തിൽ അദ്വൈതമാണ്. ഭാഷകാരൻ നിഷേധിച്ചിരിക്കുന്ന ശൂന്യവാദം സമർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, അസാധ്യമാണ്. ആ രീതിയിലാണ് അതിനെ നിഷേധിച്ചിരിക്കുന്നത്. ഇന്ന് ശൂന്യവാദത്തെ സ്വീകരിക്കുന്ന പലരും ശങ്കരാചാര്യരോട് വിരോധമുള്ളവരുമാണ്. അതുകൊണ്ടും ആൾക്കാർ ശങ്കരാചാര്യരോടുള്ള വിരോധം കൊണ്ട് ശൂന്യവാദത്തെ സ്വീകരിച്ചു. ശങ്കരാചാര്യരുടെ വിരോധം വരാനുള്ള കാരണം ഇതൊക്കെ ശ്രീ ശൂദ്രന്മാരെല്ലാം അകറ്റി നിർത്തി അതിനെല്ലാം പിന്തുണച്ചു. അതുകൊണ്ട് അതിന്റെ പേരിൽ ശങ്കരാചാര്യരെ വിമർശിക്കുന്നവരുണ്ട്. അവർക്ക് പറ്റിയ ഒന്നാണ് ശൂന്യവാദം. അതുകൊണ്ട് അവർ പറയും ബുദ്ധന്റെ ശൂന്യവാദമാണ്. പക്ഷെ ശങ്കരാചാര്യരുടെ തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു സവിശേഷത മറ്റേതിനെ കാണും, മറ്റേതൊരു തത്വചിന്തയെ കാണും. ശങ്കരാചാര്യ തന്റെ ആ തത്വചിന്തയിൽ തനിക്കൊരു സ്ഥാനം കൽപ്പിച്ചിട്ടില്ല, തന്നെ അതിന്റെ വക്താവായിട്ട് ഒരിടത്ത് അവതരിപ്പിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഭാഷ്യം മുഴുവൻ നോക്കുക, അതാണ് അതിന്റെ ഒരു വിശേഷത. അദ്വൈതം എന്ന് പറയുന്ന തത്വത്തെ പറയുമ്പോൾ സർവത്ര ശങ്കരാചാര്യ പറയുന്നതാണ് ഇത് ശ്രുതി പ്രാമാണ്യ. അതുകൊണ്ട് ശങ്കരാചാര്യരെ വിമർശിച്ചാലും നമുക്ക് അദ്വൈതത്തെ വിമർശിക്കാൻ ഒക്കത്തില്ല. താനാണ് ഇതിന്റെ അതോറിറ്റി എന്നൊന്ന് ശങ്കരാചാര്യരിടത്തും പറയുന്നില്ല. ശ്രുതി പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്താണ് പൂർവാചാര്യന്മാർ പറയുന്നു, ഇത് ഞാൻ പറയുന്നു, ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ എന്റെ അനുഭവമാണോ, അങ്ങനെയൊന്നും പറയുന്നു. ഇനി ആരുടെയെങ്കിലും അനുഭവം എന്ന് പറഞ്ഞാലും ശരി, ഇന്നുള്ള ഇന്നും പലർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെന്നേ പറയത്തുള്ളൂ. അല്ലാതെ താൻ ഇതിന്റെ ആളാണോ അദ്വൈതത്തിന്റെ അങ്ങനെ പറയുന്നില്ല.
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.

ോഷകംഗോഷഗംഗസ്വരേച്ചാവസ്ഥൈലധ്യജമാനസ്യായതമയ്യത്രേ ധർഗത്തോ നാതമന്തർവേദിനയ വിശ്വേദായതനേ സൂയപ്പകംഗോഷകംഗോ